മൂഷിക വാഹന മോദക പ്രിയ മഹാകാവ്യ നാടകാതിപ്രിയ മൂഷിക വാഹന മോദക പ്രിയ മഹാഗണപതി മനസാ സ്മരാമി വസിഷ്ഠ വാമദേ.

നിപ്പ നിപ്പ മാറി സരി സമ സപ സനി മാഗാ ഗണപതി. നിത്തരി സനി സരി സനി സരി സരി സനി സരി സ പമ പ മഗ മരി സരി സരി ഗ മഗ മരി സരി സരി സ നിബ മനി ബനി ബനി ബനി ബമ ബനി ബനി ബനി ബ ദരി ദരി ദരി ദനി ദരി ദരി ദരി ദ ബനി ബനി ബനി ബമ ബനി ബനി ബനി ബനി ദരി ദരി ദരി ദനി.

0: communication, broadcasting, digital media, or anything else. Admissions have started. Applications are open to everyone. For further details, please contact +91 730 66 380 59 or visit our website www.teresas.ac.in.
1: കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

കളകളമിളകും ഒരരുവിയിൽ അലകളിൽ ഒരു കുളിരൊരു പുളകം. കരളിലും അലരി തെളുതുരും ഒരാളുകുളമിളകിയ ചുരുളകം. ആഹാ കളകളമിളകും ഒരരുവിയിൽ അലകളിൽ ഒരു കുളിരൊരു പുളകം. കരളിലും അലരി തെളുതുരും ഒരാളുകുളമിളകിയ ചുരുളകം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

റേഡിയോ കൊച്ചി 90 FM കർണാടക സംഗീത പാഠം ആരോഹിലേക്ക് എല്ലാ കലാസ്നേഹികൾക്കും സ്വാഗതം. കർണാടക സംഗീതത്തിൻ്റെ പ്രാരംഭ വരിശകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ശരളി വരിശകൾ, മധ്യസ്ഥയ വരിശകൾ, താരസ്ഥയ വരിശകൾ, മന്ത്രസ്ഥയ വരിശകൾ, ജണ്ട വരിശകൾ എന്നിവ നമ്മൾ ഇതിനോടകം പഠിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു തുടങ്ങിയത് വക്രജണ്ട വരിശകളാണ്. ഇന്നും വക്രജണ്ട വരിശകളാണ് നമ്മൾ തുടരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മൂന്നാമത്തെ വക്രജണ്ട വരിശ പഠിക്കുന്നു. എൻ്റെ പേര് നീലംപേരൂർ സുരേഷ് കുമാർ. എന്നോടൊപ്പം ഇവിടെ കർണാടക സംഗീതം പഠിക്കാനെത്തിയിരിക്കുന്നത് ഫോർട്ട് കൊച്ചിയിലുള്ള നന്ദിനി, എരമല്ലൂർ നിവാസിയായ അഗി ജോയി, കലൂരുള്ള ഐശ്വര്യ, തൃപ്പൂണിത്തുറയിലുള്ള ദേവകി, കാക്കനാട് നിവാസിയായ അശ്വതി എന്നിവരാണ്. വക്രജണ്ട വരിശകൾ മൂന്നാമത്തെ നമ്മൾ ഇന്ന് പഠിക്കുന്നു.

മൂന്നാമത്തെ വക്രചണ്ഡ പരിശ സ സരി സരി സരി ഗ രി ഗ ഗ മ അതാണ് ഒന്നാമത്തെ.

അടുത്ത സ്പീഡ് സസരി സരി സരി ഗരി ഗരി ഗമ സസരി രി ഗ സരി സ ഗ സരി സരി ഗമ ഇത്തരത്തിൽ പാടണം. ഓക്കെ, 3 4 സസരി സ

വക്രതന്റെ വരിസകൾ അകാര ഉകാര അത്തരത്തിലുള്ള സാധകങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു വരിസയാണ്. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഈ വരിസയോടുകൂടി അവസാനിപ്പിക്കാം. വക്രതന്റെ വരിസകൾ മൂന്നെണ്ണമാണുള്ളത്, അത് മൂന്നെണ്ണവും അവസാനിച്ചിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിൽ ധാട്ടു വരിസകളാണ് നമ്മൾ പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിലെ എല്ലാ വരിസകളും എല്ലാ ദിവസവും തന്നെ പാടി പ്രാക്ടീസ് ചെയ്യണം. ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം യു കെയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.

നിങ്ങളുടെ രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദ വിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6 2 3 8 8 1 0 7 5 5. നമ്പർ ഒരിക്കൽ കൂടി 6 2 3 8 8 1 0 7 5 5. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: അമ്മ എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം തരുമോ?
1: ഓ, ആ കാനലുണ്ട് മോളെ, അതിന്ന് എടുത്ത് കുടിക്കേ.
0: ഞാൻ നോക്കി, അതിൽ വെള്ളം ഇല്ല.
1: ഷോ, എന്നാ നിക്ക്, ഞാൻ അവരൊന്ന് വിളിച്ച് പറഞ്ഞു നോക്കട്ടെ വെള്ളം കൊണ്ടുവരാൻ. ഹലോ, ഫ്ലാറ്റ് നമ്പർ 54 എന്നാണ്. 2 ക്യാൻ വെള്ളം വേണമായിരുന്നു, ഒന്ന് പെട്ടെന്ന് എത്തിക്കോ.
0: അമ്മ, അവർക്ക് എവിടെ നിന്ന് വെള്ളം കിട്ടണേ? നമുക്ക് അവിടെ നിന്ന് വെള്ളം എടുത്താ പോരെ?
1: ആ, പണ്ട് വലിയവര് പറയണത് കേട്ടായിരുന്നെങ്കിൽ നമുക്ക് സ്വന്തമായി വെള്ളം എടുക്കായിരുന്നു.
2: ഇതുപോലൊരവസ്ഥ നമ്മുടെ വീടുകളിലും ഉണ്ടാവാതിരിക്കട്ടെ.
3: ജലസ്രോതസ്സുകളായ കുളങ്ങൾ, തണ്ണീർത്തടങ്ങൾ, അരുവികൾ, നീർച്ചാലുകൾ, നദികൾ, ഇവയെല്ലാം നമ്മൾ സംരക്ഷിച്ചേ മതിയാകൂ. ഓർക്കുക, ഇതെല്ലാം നമുക്ക് മാത്രം അവകാശപ്പെട്ടതല്ല, വരും തലമുറയ്ക്ക് വേണ്ടി കൂടിയുള്ളതാണ്. പൊതുജനശ്രദ്ധാർത്ഥം, റേഡിയോ കൊച്ചി 90 FM എന്നും.

कुछ अजीब थी ये शाम भी अजीब है, वो कल भी

0: പാട്ട് പാടി ബോറടിപ്പിക്കാൻ വന്നതല്ല. എൻ്റെ പേര് സലീം, കണ്ണൂർ സ്വദേശിയാണ്, കൊച്ചിയിൽ ജോലി ചെയ്യുന്നു. ഈയിടെ റേഡിയോ കൊച്ചി 90 FM ഒരു പ്രോഗ്രാം ചെയ്തിരുന്നു, കലാപ്രബോധിനി എന്ന പ്രോഗ്രാമിൽ ഇഷ്ടപ്പെട്ട കുറച്ച് ഗാനങ്ങൾ. ഇതിനു മുമ്പ് ഒരു സ്റ്റുഡിയോയിൽ പോലും പാടിയിട്ടില്ലാത്ത ഒരാളെന്ന നിലയ്ക്ക് ശരിക്കും എനിക്കതൊരു അനുഭവമായിരുന്നു. പാട്ട് കേട്ടവരുടെ സ്ഥിതി എന്താണെന്ന് അറിയില്ല. എന്തായാലും അടുത്തറിയുന്ന സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാവരും വിളിച്ച് ഗംഭീരമായെന്ന് പറഞ്ഞു. പാട്ടുകളുടെ ഇടയ്ക്ക് എന്തൊക്കെയോ പൊട്ടത്തരങ്ങൾ വിളിച്ച് പറഞ്ഞതിൽ ഒരു ചെറിയ ചളിപ്പുണ്ടായിരുന്നെങ്കിലും വളരെ സന്തോഷം തോന്നി. സംഗീതത്തെ സ്നേഹിക്കുന്നവർക്ക്, അല്പമെങ്കിലും പാടുന്നവർക്ക്, അതിനൊരു അവസരം പോലും ലഭിക്കാത്തവർക്ക് തീർച്ചയായിട്ടും ഒരു വേദിയാണ് റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി എന്ന പ്രോഗ്രാം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ തിരഞ്ഞെടുത്ത് പറ്റുമെങ്കിൽ അവയെ സ്വന്തം ജീവിതവുമായി ഒന്ന് ഓർത്തിണക്കി അങ്ങനെ അവതരിപ്പിക്കുക, നന്നാവും. ഒരു ദിവസം ഒരു ചേഞ്ചൊക്കെ ആവട്ടെ. നാളെ റേഡിയോയിലൊക്കെ പാടിയിട്ടുണ്ടെന്ന് നമുക്കും പറഞ്ഞു നടക്കാലോ. ഏതായാലും വേഗം തന്നെ റേഡിയോ കൊച്ചി 90 FM വിളിച്ചോളൂ.
1: സലീമേട്ടൻ ഇഷ്ടം പാടാനായിരുന്നു. നിങ്ങൾക്ക് ഇതുപോലെ പാടാനോ മിമിക്രി അവതരിപ്പിക്കാനോ കഥാപ്രസംഗങ്ങൾ അവതരിപ്പിക്കാനോ സംഗീതോപകരണങ്ങൾ വായിക്കാനോ അല്ലെങ്കിൽ കവിതകൾ ചൊല്ലാനോ അങ്ങനെ ഏത് മേഖലയാവട്ടെ, റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനിയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. നിങ്ങളുടെ അനുഭവങ്ങളും വിശേഷങ്ങളും ഒക്കെ പങ്കുവച്ച് കൊച്ചു കഴിവുകൾ ലോകമറിയുന്ന രീതിയിൽ നിങ്ങൾക്ക് അവതരിപ്പിക്കാം. റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനിയിൽ പങ്കെടുക്കാൻ ഇനി പറയുന്ന ഫോൺ നമ്പറുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാം. 6238810755 നമ്പർ ഒരിക്കൽ കൂടി പറയാം. 6238810755 റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: സിഗ്നേച്ചർ
2: മലയാള ചലച്ചിത്ര ശാഖയിൽ പ്രതിഭകൾ ചാർത്തിയ കയ്യൊപ്പുകളിലൂടെ.
3: ചെറുഹാസ്യ വേഷങ്ങളിലൂടെ നടന്നു കയറി അതിൽ തന്നെ മലയാള സിനിമയിൽ തന്റെ ചുവടുറപ്പിച്ച് ക്രമേണ അഭിനയ പ്രാധാന്യമുള്ള ഒട്ടനവധി വേഷങ്ങൾ കൂടി പ്രേക്ഷകർക്ക് നൽകിയ അയാൾ, പ്രിയ നടൻ സലീം കുമാർ, 2026 ജൂൺ 6 നമ്മിൽ നിന്ന് വിട പറഞ്ഞു. അദ്ദേഹത്തിനുള്ള സ്മരണാഞ്ജലി കൂടിയാണ് ഇന്നത്തെ സിഗ്നേച്ചർ അധ്യായം. പെട്ടെന്ന് എഴുതി തയ്യാറാക്കിയ ഈ അധ്യായത്തിനായി സിഗ്നേച്ചറിൽ അവതരിപ്പിച്ചു പോരുന്ന സംവിധായകൻ കെ ജി ജോർജുമായി ബന്ധപ്പെട്ട അധ്യായത്തിന്റെ 2 ഭാഗം അല്പം മാറ്റിവെക്കുകയാണ്. കുടുംബ അകത്തളങ്ങളിലെ രാഷ്ട്രീയം പറഞ്ഞ കെ ജി ജോർജ് സിനിമാ കാഴ്ചകൾ എന്ന വിഷയത്തിന്റെ 2 ഭാഗം ജൂലൈയിലെ ആദ്യ സിഗ്നേച്ചർ അധ്യായമായി എത്തിച്ചേരും. ഈ അധ്യായത്തിൽ പ്രധാനമായി സലീം കുമാർ ഭാവപകർച്ച നൽകിയ ഗൗരവമേറിയ ഒരുപിടി കഥാപാത്രങ്ങളിലൂടെ നമുക്ക് സഞ്ചരിക്കാം. ഒപ്പം അദ്ദേഹത്തിന്റെ മറ്റു ചില വേഷങ്ങളിലൂടെയും കലാജീവിതത്തിലൂടെ തന്നെയും കടന്നുപോകാം. പ്രേക്ഷകരേറെ ഇഷ്ടപ്പെട്ട അദ്ദേഹത്തിന്റെ അല്പസ്വല്പം ഹാസ്യപ്രകടന കേൾവികളിലൂടെയും.
4: എന്റെ അമ്മോ, ഞാൻ എന്താണ് ഈ കാണുന്നത്?
5: അല്ലത്തും അപക്രുവ
4: എന്ന് വെച്ചാ
5: ദൈവത്തിന് നന്ദി, ഞാൻ ജോലി നോക്കിയിരുന്ന ഷേക്കിന്റെ പറമ്പിൽ ഒന്ന് കുളിക്കാൻ ഇത്ര വെള്ളം കിട്ടുമെന്നറിയാൻ ഞാനൊന്ന് കുളിച്ചു നോക്കിയതാ. അപ്പോഴാണ് ഷേക്കിന്റെ പറമ്പ് മുഴുവൻ എണ്ണപ്പാറോന്ന് അറിയുന്നത്.
6: ആ ഷേക്കിന്ന് എണ്ണമറ്റ എണ്ണ കമ്പനികളുള്ള ഒരു കോടീശ്വരനാണ്. അദ്ദേഹത്തിന്റെ വിശ്വസ്ത മാനേജറായ എന്നെ അദ്ദേഹം 1 ലക്ഷം ബ്രഹ്മാക്കി മാറ്റി. അവിടെ എല്ലാവരും എന്നെ ബഹുമാന സൂചനാർത്ഥം അൽ കമലാസൻ എന്നാണ് വിളിക്കാറ്.
3: സലീം കുമാർ എന്ന അനുഗ്രഹീത നടന്റെ ജനനം എറണാകുളം ജില്ലയിലെ നോർത്ത് പരവൂരിലാണ്. അവിടെ ചിറ്റാറ്റുകരയിൽ ഗംഗാധരൻ കൗസല്യ ദമ്പതികളുടെ മകനായി 1969 ഒക്ടോബർ 10 സലീം ജനിച്ചു. സാമൂഹിക പരിഷ്കർത്താവ് സഹോദരൻ അയ്യപ്പനെ നെഞ്ചിലേറ്റിയ ആളായിരുന്നു പിതാവ് ഗംഗാധരൻ. അതിനാലാണ് മതചട്ടങ്ങളിൽ നിന്ന് മാറി സലീം എന്ന പേര് മകനെ അദ്ദേഹം അല്പം വ്യത്യസ്തമായി പകർന്നു നൽകിയത്. എന്നാൽ തുടർന്ന് വിദ്യാഭ്യാസ ആരംഭകാലത്ത് കുമാർ എന്നുകൂടി പേരിനൊപ്പം ചേർത്തത് സ്കൂൾ അധികൃതരാണ്, വ്യവസ്ഥകളോട് പൊരുത്തപ്പെടാൻ. അങ്ങനെ സലീം സലീം കുമാറായി മാറി. പ്രദേശത്തെ ഗവൺമെന്റ് LP സ്കൂളിലും തുടർന്ന് നോർത്ത് പറവൂർ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിലും മാലിയൻകര SNM കോളേജിലുമൊക്കെയായി പ്രീ ഡിഗ്രി തലം വരെ പഠനം പൂർത്തിയാക്കിയ ശേഷമാണ് എറണാകുളം മഹാരാജാസിലേക്ക് ബിരുദ പഠനത്തിനായി അദ്ദേഹത്തിന്റെ കടന്നുവരവ്. മിമിക്രിയുടെ ലോകത്തേക്കും തുടർന്ന് സിനിമയിലേക്കുമുള്ള ചുവടുവയ്പ്പുകൾ യഥാർത്ഥത്തിൽ അവിടെ നിന്നായിരുന്നു എന്ന് പറയാം. സർവകലാശാല കലാമത്സരങ്ങളിൽ നിറസാന്നിധ്യമായിരുന്നു അയാൾ. അനുകരണ കല തന്നെ തട്ടകം. അങ്ങനെ കൊച്ചിൻ സാഗർ, കലാഭവൻ തുടങ്ങിയ കലാസംഘങ്ങളിലേക്ക്, തുടർന്ന് ഏഷ്യാനെറ്റിലെ കോമിക്കോള വഴി മിനി സ്ക്രീനിലേക്ക്. സിനിമയ്ക്ക് മുൻപ് കൊച്ചി ആരതി തിയേറ്റേഴ്സിൽ നാടക നടൻ എന്ന നിലയിലും അല്പനാളുകൾ. കലാഭവനിൽ നിന്നുള്ള അനേകം പ്രതിഭകൾ മലയാള സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന കാലമാണ് 1980കളുടെ 2 പകുതി മുതൽ ഏതാണ്ട് 2 പതിറ്റാണ്ടോളം. 1990കളിലാകട്ടെ ആ വഴി തന്നെ ചലച്ചിത്രങ്ങളിൽ മുഖം കാണിച്ച് പിന്നീട് ശ്രദ്ധേയരായവർ അനേകമുണ്ട്. അതിൽ പലരും സലീം കുമാറിന്റെ സുഹൃത്തുക്കളുമായിരുന്നു. അത്തരക്കാരുടെ പ്രചോദനത്തിനാലും സഹായത്താലും കൂടിയാകാം സലീം കുമാറിന്റെയും ചലച്ചിത്ര പ്രവേശനം.
7: ആ കുട്ടി എന്താ വിളിച്ചത്? ദേഹെണ്ണക്കാരനാ?
8: ദേഹത്തെ എണ്ണയർന്നെന്ന് ചോദിക്കുക.
7: അതെന്താ നിന്നെ അച്ചാടാൻ പോന്ന രാമൻകുട്ടി അച്ചാർ? സത്യം പറടാ, നിങ്ങൾ തമ്മിൽ ലവ് ഇല്ലേ?
8: അതെങ്ങനെ മനസ്സിലായി?
7: മോനെ, കന്നിമാസം വന്നു എന്നറിയാൻ പട്ടിക്ക് കലണ്ടർ നോക്കേണ്ട ആവശ്യമില്ല.
8: ഓ, കലണ്ടർ നോക്കണ്ടൊക്കെ നീ പറയൂ.
7: എടാ, നീ ഒന്ന് ആഞ്ഞു പിടിച്ച ഈ പന്തിര് പൊളിക്കുന്നതിന് മുമ്പ് ഒരു കല്യാണം കൂടി നടത്തിട്ട് പോവാ. നിങ്ങൾ രണ്ട് കുടുംബക്കാർ തമ്മിലുള്ള അവിഹിത ബന്ധം സ്ട്രോങ് ആക്കി ചെയ്യാ. എടാ, ഹോം അപ്ലയൻസ് ഓഫ് ദ ടു ഫാമിലീസ്, യു ആർ ദ ലിങ്ക്. നോ നോ നോ, യു ആർ ദ ലിങ്ക് ഓഫ് ദ ലിങ്ക്. ദ ടു ഫാമിലി അറ്റാച്ച്ഡ് ടു ദ ബാത്റൂം, യുവർ ഫാമിലീസ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ.
8: വാട്ട് യു മീൻ?
7: മീൻ അങ്ങനെയൊന്നുമില്ല. നെയ്മീൻ, ചാളമീൻ, അയലമീൻ, പിലോപ്പി മീൻ.
3: ആദ്യം ചില സിനിമകളിൽ ജൂനിയർ ആർട്ടിസ്റ്റ് വേഷമൊക്കെ സലീം കുമാർ ചെയ്തിട്ടുള്ളതായി കേട്ടിട്ടുണ്ട്. ഇക്കാര്യത്തിൽ വ്യക്തതയില്ല. 1996 സിദ്ദിഖ് ഷമീർ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ഇഷ്ടമാണ് 100 വട്ടം നടൻ ഷിജു നായകനായി രംഗത്തു വന്നതായിരുന്നു. ഗാനങ്ങളും മറ്റും ഏറെ ഹിറ്റായ ഈ സിനിമയിൽ പ്രാധാന്യം കുറഞ്ഞ ഒരു കോമഡി വേഷത്തിൽ സലീം കുമാർ വെള്ളിത്തിരിയിൽ രംഗത്തു വന്നു. കഥാനായകനായ പ്രസാദിന്റെ പരിചയക്കാരന്റെ ഒരു രസികൻ വേഷമായിരുന്നു അത്. രാധാകൃഷ്ണൻ എന്നാണ് പേര്. മറ്റു പല നടന്മാരുടെയും ആദ്യകാലത്തെ ചെറുവേഷങ്ങളിൽ അവർക്ക് ശബ്ദം നൽകിയിരുന്നു.

0: ഇരിക്കുന്നത് വേറെ വ്യക്തികളാണ്. എന്നാൽ ഇവിടെ സലീം കുമാർ തന്നെയാണ് കഥാപാത്രത്തിന് ശബ്ദം നൽകിയത്. അതും പ്രാധാന്യം കുറഞ്ഞ ഒരു വേഷത്തിന്. ഇതും ഒരു ഭാഗ്യം തന്നെയാണ്.
1: ഏതായാലും പ്രസാദ് സാറിന് തൽക്കാലത്തേക്ക് ഒരു അസുഖം വന്ന് വളരെ നന്നായി. വിശുദ്ധിന്റെ പ്രോഗ്രാം കാണാനുള്ള ഭാഗ്യം ഉണ്ടായല്ലോ. സത്യം പറയാല് സാറേ, സാറിന്റെ പ്രോഗ്രാമിനേക്കാൾ എനിക്ക് ഇഷ്ടമായത് വിശുദ്ധിന്റെ പ്രോഗ്രാമാ. നോക്കിയോ നോക്കിയോ, ഈ ചാരായ തരംഗം, സഹതാവ തരംഗം എന്നൊക്കെ പറയും പോലെ ഇനി ഇവിടെ നിന്ന് ഒരു ശില്പ തരംഗമായിരിക്കും. സാറേ, സാറ് ക്ലീൻ ഔട്ട്.
0: ആദ്യ വർഷങ്ങളിൽ തന്നെ കോമഡി നടൻ എന്ന രീതിയിൽ സലീം കുമാർ ശ്രദ്ധ നേടിത്തുടങ്ങി. അധികവും വിപണി മൂല്യവും ബഡ്ജറ്റും കുറഞ്ഞ കോമഡി ചിത്രങ്ങൾ തന്നെ. സാധാരണക്കാരുടെ സാധാരണ കഥകൾ രസകരമായി പറയാൻ ശ്രമിച്ച ആ സിനിമകളിൽ സാധാരണക്കാരനായ സലീം കുമാറും പതിവായി ഇടം പിടിച്ചു തുടങ്ങി. ന്യൂസ് പേപ്പർ ബോയ്, അഞ്ചര കല്യാണം, ഗുരുശിഷ്യൻ, മന്ത്രിക്കൊച്ചമ്മ, ഗ്രാമപഞ്ചായത്ത് അടക്കമുള്ള രസകരമായ ചിത്രങ്ങൾ. ഇക്കാലത്തെ ചിത്രങ്ങളിൽ ശ്രദ്ധേയം മണ്ണാടിയാർ പെണ്ണിന്, ചെങ്കോട്ടച്ചക്കൻ, മാട്ടുപെട്ടി മച്ചാൻ, മീനാക്ഷി കല്യാണം അടക്കമുള്ളവയാണെന്ന് തോന്നുന്നു.
2: ഇനി മോക്ക് തങ്കനങ്ങൾ ഹിന്ദി പാട്ട് പഠിപ്പിച്ചാട്ടോ. ചൂരക്കേ ദിൽ മേ ജോ ചൊറിയ ചെലി, ചൂര എന്ന് വെച്ചാൽ ചൂരമീൻ, ദിൽ മേല എന്ന് വെച്ചാൽ മനസ്സ്. ചൂരമീന്റെ മനസ്സ് ചെളി പിടിച്ച് ചൊറിയായി. ഇപ്പൊ മോൾക്ക് മനസ്സിലായില്ലേ തങ്കനങ്ങളിലെ ഹിന്ദിയിലുള്ള എക്സർസൈസോ?
3: എക്സർസൈസ് എക്സ്പീരിയൻസ്
2: രണ്ടായാലും ഒന്നാണ് മോളെ.
0: അഭിനയിക്കാനുള്ള അവസരം സിനിമ ഏതെന്ന് നോക്കാതെ സലീം കുമാർ സ്വീകരിച്ചതാകാം. കാരണം അയാൾ ഒരു കാലത്ത് സിനിമയിലൊന്ന് മുഖം കാണിക്കാൻ വല്ലാതെ കൊതിച്ചവനാണല്ലോ, അതിനായി അലഞ്ഞവൻ തന്നെയാണല്ലോ. അത്തരമൊരു നടനാണ് 1996 ആദ്യ വേഷം ചെയ്ത് 1.5 പതിറ്റാണ്ടിനുള്ളിൽ ആദാമിന്റെ മകൻ അബു എന്ന ചിത്രം വഴി മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടി മലയാളികളുടെ ആകെ അഭിമാനമായതെന്നതും ശ്രദ്ധേയം. കാരണം അഭിനയത്തോടെ അയാൾക്ക് അടക്കാനാകാത്ത അഭിനിവേശമായിരുന്നു. ഏൽപ്പിക്കുന്ന ഏതു വേഷവും ആ കൈകളിൽ ഭദ്രമായിരുന്നു താനും.
4: ഇന്ത്യൻ നിയമവ്യവസ്ഥ അനുസരിച്ച് എപ്പോഴാണ് ഒരു പെൺകുട്ടിക്ക് അസമയം? അങ്ങനെ ആനിന് മാത്രമില്ലാത്തൊരു അസമയം ഒരു പെൺകുട്ടിക്ക് മാത്രമായിട്ട് ഇവിടെ ഉണ്ടെങ്കിൽ ഇറ്റ്സ് ആൻ ഇൻഫ്രിഞ്ച്മെന്റ് ഓഫ് ദി ബേസിക് റൈറ്റ്സ് ഓഫ് ആൻ ഇന്ത്യൻ സിറ്റിസൺ, റൈറ്റ് ടു ഈക്വാലിറ്റി, ആർട്ടിക്കിൾ 14 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അസമയത്ത് ഒരു പെൺകുട്ടിയെ കണ്ടതായി സാക്ഷികൾ മൊഴി രേഖപ്പെടുത്തുമ്പോൾ ആ സമയം ഏതാണെന്ന് കൃത്യമായി രേഖപ്പെടുത്താൻ കോടതിക്ക് കഴിയണം.
5: മിസ്റ്റർ മുകുന്ദൻ, നിങ്ങൾ ബഹുമാനപ്പെട്ട കോടതിയുടെ പ്രിവിലേജസിനെ ഒരിക്കലും ചോദ്യം ചെയ്യരുത്.
4: ഐ വിൽ ക്വസ്റ്റ്യൻ ദ കോർട്ട്സ്. ചോദ്യം ചെയ്യപ്പെടേണ്ടത് കോടതിയാണെങ്കിൽ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. കാരണം കോടതിയേക്കാൾ വലുതാണ് സത്യം. അല്ലെങ്കിൽ കോടതി ഉറക്കെ വിളിച്ച് പറയണം, നമ്മുടെ ഈ നാട്ടിൽ ഇത്ര മണിതൊട്ട് ഇത്ര മണിതരെ അസമയമാണ്. ആ സമയത്ത് പുറത്തിറങ്ങുന്ന പെൺകുട്ടികൾക്ക് സംഭവിക്കുന്ന യാതൊന്നിനും നിയമത്തിന്റെ പരിരക്ഷ ലഭിക്കുകയില്ല എന്ന് പറയാൻ പറ്റുമോ?
0: ആദ്യകാലത്തെ മീനാക്ഷി കല്യാണം, മാട്ടുപെട്ടി മച്ചാൻ അടക്കമുള്ള മുകേഷ് ജോസ് തോമസ് ചിത്രങ്ങളിൽ തന്നെ അദ്ദേഹം രംഗത്ത് വന്ന ബ്രോക്കറും വക്കീലുമടക്കമുള്ള വേഷങ്ങളുടെ പുനരവതരണങ്ങൾ അനേകവട്ടം മലയാള പ്രേക്ഷകർ തുടർന്നുള്ള വർഷങ്ങളിൽ കാണുകയും ചെയ്തു. എന്നാൽ സലീം കുമാറിൽ ഒരിക്കലും ആവർത്തന വിരസത പ്രേക്ഷകർക്ക് അനുഭവപ്പെട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അങ്ങനെയാകാതിരിക്കാൻ തക്കതായ എന്തോ മാന്ത്രികത അയാളുടെ അഭിനയ സിദ്ധിയിലും ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അതാണ് നമുക്ക് എന്നേക്കുമായി നഷ്ടമായത്.
6: എങ്കിൽ പിന്നെ ബിരിയാണി ഫിക്സ്.
7: ആ ഫിക്സ്.
6: ഒട്ടകത്തിന്റെ ഇറച്ചിയാവുമ്പോ നല്ല രുചിയാ.
7: ഒട്ടകത്തെ തൊട്ട് കളിക്കരുത്.
6: അതെന്താ? ഒട്ടകം ഞങ്ങളുടെ ദേശീയ പക്ഷിയാണ്.
7: പക്ഷിയാ?
6: കേട്ടിട്ടില്ലേ ഒട്ടക പക്ഷി? അറബിയിൽ ഒരു ചൊല്ലുണ്ട്, അതായത് ഒട്ടകത്തെ ഉപദ്രവിക്കരുത്. അഥവാ ആരോ ഒരുവൻ ഒട്ടകങ്ങളെ ഉപദ്രവിച്ചാൽ അൽ ഫത്തലു, അവനെ പത്തലൂരി അടിക്കണമെന്നാണ് താറമരുഭൂമിയിലെ നിയമം.
0: 2000s വിപണി മൂല്യം കൂടുതലുള്ള സംവിധായകരുടെ ചിത്രങ്ങളിൽ അദ്ദേഹം പതിവായി ഇടം തേടി തുടങ്ങിയത്. ഈ കാലഘട്ടത്തിലാണ് കോമഡി താരമായി സലീം കുമാർ വല്ലാതെ വളർന്നത്. അദ്ദേഹത്തിന്റെ കോമഡി കരിയറിൽ ബ്രേക്ക് നൽകിയത് റാഫി മെക്കാട്ടൻ ഒരുക്കിയ തെങ്കാശി പട്ടണമാണെന്ന് പറയാം.
8: ഈ സൈസ് വൃത്തികെട്ട ശബ്ദം ഇതിനു മുമ്പ് കേട്ടിട്ടില്ലാത്തോണ്ട് ചോദിക്കുക, താൻ ഏതാ?
9: ഞാനിവിടെ ഏറ്റവും പുതിയതാ. ഹൈ, ഇത് കേഡിയൻ കമ്പനിയുടെ വണ്ടിയാ?
8: വണ്ടി മാത്രമല്ല ഞാനും.
9: കണ്ടേ നന്നായി, കേഡി കമ്പനിയിലേക്കുള്ള വഴി ചോദിക്കാൻ ഇരിക്കുന്നു. ഞാൻ അവിടെ ജോലി കിട്ടിയിട്ട് വന്നതാ മാനേജറായിട്ട്.
8: ഈശ്വര, ഇവിടെ ആരുമില്ലല്ലോ ഇതൊന്ന് പറഞ്ഞിട്ടിരിക്കാനായിട്ട്.
9: എന്താ
8: ഐശ്വര്യമായിട്ട് കേറിക്കോ, ഇത് കേഡി കമ്പനിയിലെ മാനേജർമാർക്ക് പലപ്പോഴും ആവശ്യം വരുന്ന വണ്ടിയാ.
9: മാനേജർമാർക്ക് കുതിരവണ്ടിയാ?
8: ഏ, ഇതാണ് കേഡി കമ്പനിയുടെ ആംബുലൻസും മോർച്ചറിയും.
9: അയ്യോ,
8: വലത് കലച്ചു കേറിക്കോ.
9: ഞാൻ എന്റെ പെട്ടി ആൾത്തറക്കി വെച്ചിരിക്കും, എടുത്തിട്ട് വരാം.
8: ഓഹോ, അപ്പൊ ശവപ്പെട്ടി ആയിട്ടാണോ വന്നിരിക്കുന്നത്?
0: തുടർന്നും മറ്റനേകം ഹാസ്യവേഷങ്ങൾ. വൺമാൻ ഷോയും ഈ പറക്കും തളികയും സൂത്രധാരനും അടക്കമുള്ള ചിത്രങ്ങളിലെ സലീം കുമാർ വേഷങ്ങൾ.

0: ഏതവനാണ് ലോറി കത്തതെന്ന് മല്ലേക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. രാമു എന്ത് പറ്റിയടാ?
1: ഏയ് ചായ നെറുകുന്തലേക്ക് ഒരു ബ്ലോക്ക് ആയതാ.
0: ഇനി നീ എങ്ങാനും?
2: ഞാനോ പോടാ.
3: നീ ആരെ നോക്കണം ശിവകുട്ടി?
4: പതിനൊന്നേ പത്തിന്റെ കാവിലമ്മ വന്നു നോക്കിയതാ. അതിലി പെങ്ങൾ വരുന്നുണ്ട്. അവൾക്ക് കൊടുത്ത് ഹോസ്പിറ്റലിൽ ജോലി ശരിയായിട്ടുണ്ട്.
0: ജോലി ശരിയാക്കി തന്നെ ആരാണെന്ന് നാട്ടുകാർക്കൊക്കെ അറിയാം.
1: അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ?
5: 2003 കമലിന്റെ സംവിധാനത്തിൽ പുറത്തു വന്നതാണ് ഗ്രാമഫോൺ എന്ന ചിത്രം. ഫോർട്ട് കൊച്ചിയുടെയും മട്ടാഞ്ചേരിയുടെയും ഒക്കെ പശ്ചാത്തലത്തിൽ ഒരുക്കിയ ഈ ദിലീപ് സിനിമ മനോഹരമായ ഒരു പ്രണയകഥ പറഞ്ഞതാണ്. അതും ഒരു നാൾ കൊച്ചിയിൽ വസിച്ചിരുന്ന ജൂതരുടെ പശ്ചാത്തലം കൂടി ഉൾക്കൊണ്ട് അവതരിപ്പിച്ച ചിത്രം. അവരിൽ ഒരു പെൺകുട്ടിയാണ് കഥാനായികയായ ജെനിഫർ. മീര ജാസ്മിൻ അവതരിപ്പിച്ച കഥാപാത്രം. അവൾ ഉള്ളുകൊണ്ട് ഇഷ്ടപ്പെടുന്നത് കളിക്കൂട്ടുകാരനും പ്രാരാബ്ധക്കാരനുമായ സച്ചിദാനന്ദനെയും. അയാളൊരു പഴയ സംഗീതജ്ഞന്റെ മകനാണ്. സച്ചിദാനന്ദന്റെ പിതാവ് പണ്ടേ മരണമടഞ്ഞ രവീന്ദ്രനാഥൻ മുരളി അവതരിപ്പിച്ച കഥാപാത്രം ജെനിഫറിന്റെ പിതൃസഹോദരി സാറയുമായി പ്രണയത്തിലായിരുന്നു. എന്നാൽ സാമുദായിക സാമൂഹിക കാരണങ്ങളാൽ ആ പ്രണയം പൂവണിഞ്ഞില്ല. രേവതി മനോഹരമാക്കിയ സാറ അവിവാഹിതയായി തുടർന്നു രവീന്ദ്രനാഥന്റെ ഓർമ്മകളുമായി. ആ ഓർമ്മകളിൽ അയാളുമുണ്ട്. സലീംകുമാർ മനോഹരമാക്കിയ തബല ഭാസ്കരൻ. നായിക നായകന്മാർക്കൊപ്പം കഥ നടക്കുന്ന കാലഘട്ടത്തിലും അയാളുണ്ട്. പിതാവിന്റെ സുഹൃത്തെന്ന സ്വാതന്ത്ര്യത്തോടെ സിനിമയിൽ കടന്നുവരുന്ന ഫ്ളാഷ് ബാക്ക് രംഗങ്ങളിൽ യുവാവായും കഥ നടക്കുന്ന കാലഘട്ടത്തിൽ മധ്യവയസ്സ് പിന്നിട്ടവനായും രംഗത്തു വരുന്ന ആ സവിശേഷ കഥാപാത്രത്തെ അന്ന് 35 വയസ്സ് തികയാത്ത സലീംകുമാർ അനന്യമായി അവതരിപ്പിച്ചു.
6: നിങ്ങളുടെ പേഷ്യന്റിന്റെ ബ്ലഡും യൂറിനും ടെസ്റ്റ് ചെയ്തത് തന്നെയാ.
7: യൂറിൻ ചിലപ്പോ ടെസ്റ്റ് ചെയ്തിണ്ടാവും, പക്ഷെ ബ്ലഡ് ടെസ്റ്റ് ഇതെന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല. ആ ഇരിക്കുന്ന മനുഷ്യന്റെ ശരീരത്തിൽ ഒരു തുള്ളി ബ്ലഡ് ഇല്ല, ഫുൾ ചാരായ. ബ്ലഡ് ഉണ്ടായിരുന്നെങ്കിൽ അയാളെ നിങ്ങളിട്ട് കഷ്ടപ്പെടുത്തുമായിരുന്നോ? കണ്ണി ചൊരില്ലാത്തവൻ. ഒരു മിനിറ്റ്
8: മോനെ, സച്ചി പോണ്ട നമുക്ക് ഒരു ബില്ല് കൊടുക്കണ. ഇത്രക്ക് നേരോ ഒന്ന് പുറത്തിറങ്ങിയ ബാസ്കേനത്ത് കാറ്റുള്ളായിരുന്നേ.
7: ബാക്കിയുള്ളവന്റെ കാറ്റ് വേറായി. കയ്യിൽ കാച്ചന്റെ 360 ഇരുന്ന് എടുത്ത്.
8: നീ എന്താ കളിയാക്കണ? അവന്റെ ഒരു തമാശ കാച്ചേ, അതും എന്നോട്.
5: ജെനിയും സച്ചിയും മനസ്സിൽ സൂക്ഷിച്ച തുറന്നു പറയാൻ മടിയേറെയുള്ള പ്രണയവും അവസാനം അതിന്റെ പ്രതിഫലനങ്ങളും അവർക്കരികിലെത്തുന്ന നവ്യ നായർ കഥാപാത്രം പൂജ എന്ന പെൺകുട്ടിയും പിന്നെ അവസാനത്തെ ആ ഒറിജിനൽ ക്ലൈമാക്സും ഒക്കെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇന്നും നിലനിൽക്കുന്നതാണ്. രണ്ട് ക്ലൈമാക്സ് ഉള്ള സിനിമയാണ് ഗ്രാമഫോൺ. ഒന്ന് നായികാ നായകന്മാരുടെ നൊമ്പരപ്പെടുത്തുന്ന വേർപാടും പിന്നെ രണ്ടാമത് വന്നതിൽ അവരുടെ ഒത്തുചേരലും. ചിലപ്പോഴൊക്കെ വിട്ടുകൊടുക്കലിനും വല്ലാത്തൊരു സൗന്ദര്യമുണ്ടെന്ന് പ്രഖ്യാപിച്ച ഈ പ്രണയകഥയുടെ മനോഹരാവിഷ്കാരത്തിൽ ഒടുവിൽ ഉണ്ണികൃഷ്ണന്റെ സേട്ടുപാപ്പയ്ക്കും ഗീതാ സലീമിന്റെ സൈഗാൾ യൂസഫിനും എരഞ്ഞോളി മൂസയുടെ ലൂയിസിനുമൊക്കെയൊപ്പം സലീംകുമാറിന്റെ ആ പ്രത്യേക വേഷവും ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റി. അതാണ് അഭിനയത്തിന്റെ മാതൃകത. പ്രായം പലപ്പോഴും അവിടെ ഘടകമായിരിക്കില്ല.
8: അവൻ ആരെ എന്നോട് കൽപ്പിക്കാൻ? അവന്റെ അച്ഛൻ കൽപ്പിച്ചിട്ടില്ല എന്നോട്. എന്നിട്ട് ആ എന്നെ അവൻ പരിക്കാൻ പറ്റേ?
7: ആസ്പത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാൻ കാച്ചിനവൻ വേണം. കള്ളു കുടിക്കാനും വട്ടച്ചെലവിനും എന്തെങ്കിലും താടാന്ന് പറഞ്ഞ് ഇടക്കിടക്ക് തല ചൊറഞ്ഞ് നിക്കണ് കാണാലാ.
8: അതെന്റെ അവകാശമാണ്. ഒന്നില്ലെങ്കിൽ അവന്റെ അച്ഛന്റെ തോളത്ത് കൈയിട്ട് ഒരുപാട് നാള് നടന്നവനാ ഈ തബല ഭാസ്കരൻ, അല്ലല്ലോ ഈ. എന്നിട്ട് ആ സ്ഥാനം എനിക്കോ തരണ്ടേ? ഒരു ദിവസം ഞാനവനെ മര്യാദ പഠിപ്പിക്കും. കൊരണക്കുറ്റി നോക്കി ഒരു പളങ്ക് പളങ്കിയ പമ്പരം കറങ്ങണത് പോലെ കറങ്ങൂല.
7: കറങ്ങും.
8: കറങ്ങൂല.
7: കറങ്ങും.
8: ഇല്ലന്നേ.
5: ഗ്രാമഫോണിന് മുൻപും പിൻപും ഒക്കെയായി വന്ന ഒട്ടനേകം ഹാസ്യവേഷങ്ങൾ, പലതും പ്രേക്ഷകർ എന്നും ഓർത്തിരിക്കുന്നത്. അവയിലെ അനേകമനേകം കൗണ്ടറുകൾ, നിത്യജീവിതത്തിൽ ഇന്നും മലയാളി പതിവായി ഉപയോഗിക്കുന്നത്. എന്നാൽ പുനർവായനകളിൽ നിലവാരം കുറഞ്ഞ കോമഡികളെന്ന് തോന്നാനിടയുള്ളത്. പക്ഷേ അത് ജനകീയമായതിൽ സലീംകുമാർ അവതരിപ്പിച്ച് ഫലിപ്പിച്ച രീതിക്ക് വലിയ സ്ഥാനമുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. പുലിവാൽ കല്യാണത്തിൽ നായകനെ വരെ സൈഡാക്കിക്കൊണ്ടാണ് മണവാളൻ അരങ്ങു തകർത്തത്. കല്യാണരാമനിലെ പ്യാരിയും കിളിച്ചുണ്ടം മാമ്പഴത്തിലെ ഉസ്മാനും തിളക്കത്തിലെ നായകന്റെ അളിയൻ ഓമനക്കുട്ടനും പിന്നെ CID മൂസയിലെ പേരില്ലാത്ത ഭ്രാന്തനുമൊക്കെയായി സലീംകുമാർ പ്രേക്ഷക മനസ്സുകളിൽ ചിരപ്രതിഷ്ഠ നേടിയത് തീർച്ചയായും കോമഡി വേഷങ്ങൾ വഴി തന്നെയാണ്. മികച്ച ഹാസ്യനടനുള്ള സംസ്ഥാന പുരസ്കാരം അയാളും ഞാനും തമ്മിൽ എന്ന ചിത്രത്തിലൂടെ സലീംകുമാർ സ്വന്തമാക്കുകയും ചെയ്തു. എന്നാൽ അവക്കിടയിലും ചില ഗൗരവ സ്വഭാവമുള്ള വേഷങ്ങൾ അദ്ദേഹം ഗംഭീരമായി അവതരിപ്പിച്ചിട്ടുണ്ട്. അല്പം ഹാസ്യമേൽപ്പൊടി ചേർക്കുകയും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ കഥാപാത്രം പ്രത്യക്ഷത്തിൽ ഹാസ്യ സ്വഭാവമില്ലാത്തതും. ഉദാഹരണമായി കമൽ തന്നെ ഒരുക്കിയ പെരുമഴക്കാലമെന്ന ചിത്രമെടുക്കാം. 2004 പുറത്തുവന്ന ഈ ചിത്രം തികച്ചും സ്ത്രീ കേന്ദ്രീകൃത കഥ പറഞ്ഞതാണ്. മീര ജാസ്മിൻ അവതരിപ്പിച്ച റസിയെയും പിന്നെ കാവ്യ മാധവന്റെ ഗംഗയും. ഗംഗയുടെ ഭർത്താവ് വിനീത് കഥാപാത്രം രഘുരാമയ്യരുടെ മരണം സൗദി അറേബ്യയിൽ വെച്ചായിരുന്നു. അതും അക്ബർ എന്ന സുഹൃത്തിന് പറ്റിയ ഒരു കയ്യബദ്ധം വഴി. ദിലീപ് അവതരിപ്പിച്ച അക്ബർ റസിയയുടെ ഭർത്താവാണ്. ആ മരണത്തിൽ ഗംഗ അയാൾക്ക് മാപ്പ് നൽകിയില്ലെങ്കിൽ രഘുവിന്റെ ജീവന് പകരം അക്ബറിന്റെ ജീവനെടുക്കും അവിടെ.

0: അവിടുത്തെ ഭരണകൂടം. മാപ്പ് വാങ്ങിയെടുക്കാനുള്ള ഓട്ടത്തിലാണ് റസിയെയും മാമുഖയെ അവതരിപ്പിച്ച പിതാവ് അബ്ദുവും പിന്നെ മരിച്ചവന്റെയും മരണത്തിന് ഉത്തരവാദിയായവന്റെയും പൊതുസ്നേഹിതൻ ജോൺ കുരുവിള എന്ന ബിജു മേനോൻ കഥാപാത്രവുമൊക്കെ. മാനവ സ്നേഹത്തിന്റെ വിജയമാണ് സിനിമയുടെ അവസാനം തെളിഞ്ഞു നിൽക്കുന്നത്. കുടുംബത്തിലെന്നാൽ ഒരു സവിശേഷ കഥാപാത്രമുണ്ട്, ഒരു വിടുവായൻ വൃദ്ധൻ.
1: എടോ, മാനത്തൊരു മാവ് നടാം, പക്ഷെ അറബി നാട്ടിൽ കൊലക്കേസപ്പെട്ട ഒരാളുടെ തടി രക്ഷപ്പെടുത്താന്ന് പറഞ്ഞാൽ ഏതായാലും നിങ്ങൾ മുഖ്യമന്ത്രിക്ക് ഒന്ന് വേദന കൊടുക്ക. ഭാര്യയാണല്ലേ, ചെന്നോളൂ.
2: സുഹൂദി അറേബ്യയുടെ നാട് ശരിയത്താണ് കോടതി, അതാണ് ഇപ്പൊ ചതിയായി പോയത്. എന്നാ ശരി, അസ്സലാമു അലൈക്കും.
1: ശരി.
3: നജീബ, രണ്ട് ബന്നും കൂടി നിങ്ങൾക്ക് ബാങ്കോ?
2: കാനുള്ള ഒരു സാധനവും തിന്നൂടാ, മനസ്സമാനില്ലാഞ്ഞിട്ടേ.
3: ചായ അത്ര നന്നായിരുന്നു,
2: ബന്നുണ്ടാവില്ലല്ലേ. ആ ബ്രെഡ് മതി, ഇതാകുമ്പോ തൊള്ളേന്ന് വേ ഇറങ്ങിക്കോളും. ചായ ആണ് കുടിച്ചും കഴിഞ്ഞ്
1: ബോളത് കുടിച്ചേ.
4: എനിക്ക് വേണ്ട നജീബക്ക.
1: മാമെങ്കിലും കുടിക്കേ.
5: വേണ്ട
2: നജീബ്, ഈ കായ് കൊടുത്ത് വാങ്ങിയല്ലേ, വെറുതെ കണ്ടില്ല നിനക്ക്.
1: റസിയ മോളെ, എന്റെ കാര്യോർത്തിട്ട് എനിക്കിപ്പോ ബേജാറ് കൂടുതല്. ഇങ്ങനെ തിന്നാനും കുടിക്കാനും നടന്നാ എന്റെ ആരോഗ്യം ഭംഗിയൊക്കെ പോവൂലേ. ആ എം എൽ എ കൊണ്ട് കാര്യം നടക്കൂല. നാലും അയാൾ പറഞ്ഞ പോലെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാം ഞമ്മക്ക്. ഞാനൊന്ന് അന്വേഷിക്കാം, എന്നിട്ട് ഞമ്മക്ക് തിരുവനന്തപുരത്തേക്ക് ഒന്ന് പോവാം.
2: ഞമ്മള് കാറിലാണോ പോണത്?
1: ഞമ്മളിപ്പോ കാറിലാണല്ലോ.
2: അതല്ലോ തിരുവനന്തപുരത്തേക്ക്.
1: എന്തിനത്?
2: അല്ല, കാറിലാവുമ്പോ ഞമ്മൾ ഇഷ്ടത്തിന് എവിടെയെങ്കിലും നിർത്തി വല്ലൊക്കെ തിന്നും കുടിച്ച് പോവാല്ലോ.
0: 2005 ദിലീപ് നായകനായി പുറത്തിറങ്ങിയ ചാന്തുപൊട്ടെന്ന ലാൽജോ സിനിമ സൂപ്പർ ഹിറ്റ് ആയതാണ്. ഇവിടെയും സലീംകുമാറിന് തന്റെ പതിവ് രീതി പോലൊരു വേഷം സുഹൃത്ത് സംവിധായകൻ ഒരുക്കി വെച്ചിരുന്നു. പരദൂഷണം പറയലിൽ മികവ് കാണിച്ച വറീദ് എന്ന ചായക്കടക്കാരന്റെ വേഷം. എന്നാൽ അതേ ലാൽജോസ് തന്റെ അടുത്ത ചിത്രത്തിൽ നായകനാക്കിയത് അതേ സലീംകുമാറിനെ തന്നെയായിരുന്നു എന്നതാണ് കൗതുകകരമായ കാര്യം. യഥാർത്ഥത്തിൽ അതുവരെ പ്രേക്ഷകർ ആ നടനെ നോക്കിക്കണ്ട രീതിക്ക് ഏറ്റവും വലിയ ബ്രേക്ക് കൊടുത്തത് ആ ലാൽജോസ് ചിത്രമാണ്. അച്ഛനുറങ്ങാത്ത വീട് തന്നെയാണ് ആ സിനിമ. സലീംകുമാർ സലീം അഹമ്മദ് ഒരുക്കിയ ആദാമിന്റെ മകൻ അബു എന്ന സിനിമ വഴി ദേശീയ അവാർഡിന് അർഹനാകുന്നതിന് ഏകദേശം 5 വർഷങ്ങൾക്കും മുൻപ് പുറത്തുവന്ന ചിത്രം. ഹൃദയത്തെ ആഴത്തിൽ സ്വാധീനിക്കുന്ന, നൊമ്പരപ്പെടുത്തുന്ന ഒരു മികച്ച സിനിമാവിഷ്കാരം. സലീംകുമാറിന്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും മികവേറിയ കഥാപാത്രങ്ങളിലൊന്ന്. കഥാനായിക ലിസമ്മയുടെ പിതാവ് സാമുവൽ എന്ന കേന്ദ്ര കഥാപാത്രം. പിന്നീടൊരിക്കൽ സംവിധായകന്റെ കുപ്പായം കൂടി സലീംകുമാർ അണിഞ്ഞപ്പോൾ അദ്ദേഹം ഒരുക്കിയ 3-ൽ 2 ചിത്രങ്ങളും അവഗണിക്കപ്പെട്ടവരുടെ കഥ പറഞ്ഞതാണ് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ഇരു സിനിമകളും സലീംകുമാർ തന്നെയാണ് നിർമ്മിച്ചതും. ഇതിന്റെ മൂലകാരണം ആ നടന്റെ മനുഷ്യസ്നേഹിയുടെ മനസ്സിലുണർന്ന സാമൂഹിക ചിന്തകളായിരിക്കാം. 2015 പുറത്തിറങ്ങിയ കമ്പാർട്ട്മെന്റ്, 2017 കറുത്ത ജൂതൻ എന്നിവയാണ് മേൽപ്പറഞ്ഞ ഈ ചിത്രങ്ങൾ. ഇവ തിയേറ്ററിൽ പരാജയമാവുകയും ചെയ്തു. നീതി വല്ലാതെ നിഷേധിക്കപ്പെട്ട ഒരു കുടുംബത്തിന്റെ കഥ ഹൃദയഭേദകമായി പറയപ്പെട്ടതാണ് അച്ഛനുറങ്ങാത്ത വീടെന്ന ചിത്രം. വാർദ്ധക്യത്തിലേക്കടുക്കുന്ന സാമുവൽ എന്ന പിതാവും അയാളുടെ 3 പെൺമക്കളും നേരിടേണ്ടി വന്ന ദുരന്ത കഥ പറഞ്ഞ സിനിമ ബാബു ജനാർദ്ദനന്റെ രചനയാണ്. ഏറെ കോളിളക്കം സൃഷ്ടിച്ച സൂര്യനെല്ലി സ്ത്രീ പീഡനക്കേസിന്റെ പശ്ചാത്തലത്തിൽ നോൺ ലീനിയറായി കഥ പറഞ്ഞ ആ ചിത്രത്തിൽ സലീംകുമാർ എന്ന നടൻ ആ പെൺമക്കളുടെ പിതാവായി ജീവിക്കുകയായിരുന്നുവെന്ന് പറയാം. തനിക്ക് പെൺമക്കൾ ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെ എന്ന ചിന്തയൊക്കെയാകാം ആ ഭാവ പകർന്നാട്ടത്തിന് കാമ്പ് പകർന്നത്.
4: നമ്മുടെ
2: വീട്ടിലാ നോക്കി ചേച്ചിയും ശ്രേണി ചേച്ചിയും ഒക്കെ കണ്ടില്ലേ മോളെ. മോളെ വിട്ടെങ്ങും പോവില്ല.

0: നമ്മൾ ഇവിടുന്ന് ദൂരത്തൊരു സ്ഥലത്തേക്ക് താമസം മാറും. എന്നിട്ട് അവിടെ നല്ലൊരു സ്കൂളിൽ ലിസ മോളെ ചേർക്കും. അവിടെ ആരും മോളെ തിരിച്ചറിയത്തില്ല. അപ്പൊ പിന്നെ ആരും കളിയാക്കത്തുമില്ല, കമന്റ് അടിക്കത്തുമില്ല. മോളപ്പ എന്താ വേണ്ടേ? കഴിഞ്ഞതൊക്കെ മറന്ന് നല്ലവണ്ണം പഠിച്ച് അപ്പ മോഹിച്ച് പോലൊരു ഡോക്ടർ ആവണം.
1: മോളിങ്ങനെ മിണ്ടാണ്ട് പറയാണ്ടോക്കിരുന്ന പപ്പയ്ക്ക് വിഷമാവില്ലേ? നമ്മുടെ പപ്പ പാവല്ലേ.

0: പപ്പ നമുക്ക് വേണ്ടി എന്തോരാ കഷ്ടപ്പെടുന്നെ. അപ്പൊ നമ്മൾ എന്താ വേണ്ടേ? പപ്പയെ വിഷമിപ്പിക്കരുത്.
1: 2006 ആദ്യ മാസങ്ങളിലാണ് അച്ഛനുറങ്ങാത്ത വീടെന്ന ശ്രദ്ധേയ സിനിമ തിയേറ്ററുകളിലെത്തിയത്. സിനിമ അത്ര വിജയമായുമില്ല. എന്നാൽ 2005 ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച രണ്ടാമത്തെ നടനുള്ള പുരസ്കാരം സലീം കുമാറിന് ഈ സിനിമ നേടിക്കൊടുത്തു. അദ്ദേഹം നേടിയ ആദ്യ ശ്രദ്ധേയമായ ചലച്ചിത്ര പുരസ്കാരം. സാമുവലിന്റെ ഭാര്യ ലില്ലിക്കുട്ടി പണ്ടേ മരണപ്പെട്ടതാണ്. ഇളയ മകളായ ലിസമ്മയും പിന്നെ മൂത്തവരായ ഷെർലിയും ട്രീസയും. മുക്താ ജോർജ് അവതരിപ്പിച്ച ലിസമ്മ ഹയർ സെക്കൻഡറി തല വിദ്യാർത്ഥിനിയാണ്. ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞു വരുന്ന വഴി അവൾ അപ്രത്യക്ഷയാകുകയാണ്. കുടുംബം അവളെപ്പറ്റിയുള്ള അന്വേഷണത്തിലുമാണ്. യഥാർത്ഥത്തിൽ അവൾ തന്റെ പരിചയക്കാരനായ ടോമിക്കൊപ്പമാണ് പോയത്. എന്നാൽ ഉള്ളിൽ അവളോട് പ്രണയമൊന്നുമില്ലാത്ത അയാൾ ലിസമയെ എത്തിച്ചത് പെൺവാണിഭ സംഘത്തിന്റെ പക്കലായിരുന്നു. തുടർന്ന് ആ കുടുംബം കടന്നുപോകുന്ന വേദനകൾ, നീതി നിഷേധിക്കപ്പെടുന്ന കാഴ്ചകൾ, വല്ലാത്തൊരു സിനിമാനുഭവവുമാണ് അച്ഛനുറങ്ങാത്ത വീട് പ്രേക്ഷകർക്കൊരുക്കുന്നത്. അതിലേറ്റവും ശ്രദ്ധേയം ഉള്ളുലയ്ക്കുന്ന രീതിയിലുള്ള സലീംകുമാറിന്റെ ഭാവപകർച്ചകളും. ഈ സിനിമയുടെ രണ്ടാം ഭാഗമായി 2013 ബാബു ജനാർദ്ദനന്റെ സംവിധാനത്തിൽ ലിസമ്മയുടെ വീടെന്ന ചിത്രവും പുറത്തിറങ്ങി.
2: എനിക്കും എന്റെ മോക്ക് പരാതിയൊന്നുമില്ല സർ, സംഭവിച്ചെല്ലാം വിധിയാണെന്ന് കരുതി ഞങ്ങൾ സമാധാനിച്ചോളാം. തെളിവെടുപ്പെന്ന് പറഞ്ഞ് എന്നെ എന്റെ മോളെ നാടായ നാട് മുഴുവൻ നടത്തി. എന്റെ മോളിൽ നിന്ന് നാട്ടുകാർക്കൊരു കാഴ്ച വസ്തുവാണ് സർ. കേസും കോടതി ഒന്നും വേണ്ട, ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. ഞങ്ങൾക്ക് നീതി വേണ്ട സർ, ഞങ്ങൾക്ക് ഈ പോലീസിന്റെ നീതി വേണ്ട. ഞാനങ്ങനെ കാല് പിടിക്കാം.
1: സലീംകുമാർ ആകെ 3 സിനിമകളാണ് സംവിധാനം ചെയ്തത്. ആദ്യത്തേതായ കമ്പാർട്ട്മെന്റ് എന്ന ആ സിനിമ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെ കഥയാണ് പറഞ്ഞത്. അത്തരക്കാർ തന്നെയാണ് ആ സിനിമയിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തതെന്നതും ശ്രദ്ധേയം. സാമൂഹിക പ്രതിബദ്ധതയോടെയും കരുണയോടെയുമുള്ള സിനിമാവിഷ്കാരവും ഉള്ളു തൊടുന്നതാണ് ഈ സിനിമ. 2017 പുറത്തിറങ്ങിയ കറുത്ത ജൂതനാകട്ടെ കേരളത്തിൽ ജീവിച്ചു പോന്ന ജൂത സമൂഹത്തിലെ ശ്രദ്ധിക്കപ്പെടാതെ പോയ കറുത്ത നിറക്കാരുടെ കഥ പറഞ്ഞതാണ്. അവർ തദ്ദേശീയ ജൂതരുമാണ്. മികച്ച കഥയ്ക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ഈ സിനിമ നേടുകയുണ്ടായി. ഇരുവയിലും ശ്രദ്ധേയ വേഷങ്ങളിൽ സലീംകുമാർ അഭിനയിക്കുകയും ചെയ്തു. കറുത്ത ജൂതനിൽ കേന്ദ്ര കഥാപാത്രമായി തന്നെ. ആരോൺ എലിയാഹു എന്നാണ് കേന്ദ്ര കഥാപാത്രത്തിന്റെ പേര്.
3: കാക്കത്തളൽ പോലും ഇല്ലാത്തിടത്ത് ഉമ്മാച്ചിയും പെങ്ങളെ തനിച്ചാക്കി ആർക്കും വേണ്ടാത്ത ചരിത്രം പോയി മകനെ ഓർത്ത് അവര് ശപിച്ചു കാണും വീരാങ്കുഞ്ഞെ.
4: നീ എന്തൊക്കെയായി പറയുന്ന? 6 മാസം കഴിഞ്ഞാൽ അമ്മയെ കാണാനുള്ള ഏർപ്പാടുണ്ടാക്കാൻ ഇസഹാക്ക് പറഞ്ഞതല്ലേ?
3: ഇസഹാക്ക് അന്യന്റെ സന്തോഷത്തിന് വേണ്ടി ഒരു കള്ളം പറയുന്നതിൽ തെറ്റില്ല എന്ന് വിശ്വസിക്കുന്നവൻ. ഇസഹാക്ക് നല്ലവനാ. ഒരു കള്ളം എന്റെ സന്തോഷത്തിന് വേണ്ടി അവൻ പറഞ്ഞു. നൊന്തുനീർ പ്രസവിച്ച മകനെ സ്വന്തം ജീവൻ പകുത്തു നൽകി. പഴയ നിയമത്തിലെ മോശയെ പോലെ സ്വന്തം കല്ലറയിലേക്ക് നടന്നു നീങ്ങുന്ന എന്റെ ഉമ്മാച്ചി ആ സ്വപ്നത്തിലെ പാതി മറിഞ്ഞ ഓർമ്മയിൽ ഞാൻ കണ്ടു വീരാങ്ങുഞ്ഞെ. എന്നിട്ട് ഞാൻ ഉമ്മാച്ചിയെ തേടി നടന്നു. തെറ്റമ്മ മരിച്ചു എന്നൊക്കെ എങ്ങനെയാ ഒരു മകനെ വിധൂരതയിലെന്നോ എന്റെ ഉമ്മാച്ചിയുടെ കല്ലറുണ്ടാവും. കാലകീടങ്ങൾ തിന്നു തീർക്കും മുമ്പ് അതും തേടിയുടെ എന്റെ യാത്ര ഞാൻ തുടങ്ങുകയാണ്. ഒരു തിരിച്ചുവരവ് ഇനി ഉണ്ടാവില്ല. ഉയർപ്പുകളില്ലാത്ത കല്ലറയിലേക്കാണ് എന്റെ യാത്ര.
1: ആദ്യ 2 സിനിമകൾ പോലെ തന്നെ സ്വന്തം രജനിയിൽ സലീംകുമാർ ഒരുക്കിയ 3-ാമത്തെ ചിത്രം ദൈവമേ കൈതൊഴാം കെ കുമാർ ആകണം ആയിരുന്നു. സാമൂഹിക ആക്ഷേപഹാസ്യ സ്വഭാവം പുലർത്തിയതായിരുന്നു 2018 പുറത്തിറങ്ങിയ ഈ ചിത്രം. ജയറാമാണ് നായകനായ കൃഷ്ണകുമാറിനെ അവതരിപ്പിച്ചത്. സലീംകുമാറും പ്രധാന വേഷത്തിലുണ്ട്. നെടുമുടി വേണു, അനുശ്രീ, ശ്രീനിവാസൻ അടക്കമുള്ളവരും രംഗത്ത് വന്ന ചിത്രം ഫാന്റസി സ്വഭാവം കൂടി പുലർത്തുന്നതാണ്. എന്നാൽ ആവിഷ്കാരപരമായി ഈ സിനിമ ഒരു വിജയമല്ല എന്നതാണ് വ്യക്തിപരമായ വിലയിരുത്തൽ. സിനിമ തിയേറ്ററുകളിൽ പരാജയമാവുകയും ചെയ്തു. അച്ഛനുറങ്ങാത്ത വീട്ടിലെ ശ്രദ്ധേയ പ്രകടനത്തിന് ശേഷം സിനിമാ അഭിനയവുമായി സലീംകുമാറിന്റെ കരിയർ വീണ്ടും മുൻപോട്ട് പോവുകയാണ്. രാജമാണിക്യവും അണ്ണൻ തമ്പിയും മുല്ലയും ചട്ടമ്പിനാടും 2 ഹരിഹർനഗറും ഷേക്സ്പിയർ എംഎ മലയാളവും അടക്കമുള്ള ശ്രദ്ധേയമായതും അല്ലാത്തതുമായ ഒട്ടനവധി ചിത്രങ്ങളിലെ ഒട്ടനവധി വേഷങ്ങൾ, മിക്കതും ഹാസ്യവേഷങ്ങൾ, ചിലതൊക്കെ അല്പം ഗൗരവ സ്വഭാവമുള്ളതും. അതിനിടയിൽ ഒരു സാധാരണ ഹാസ്യ ചിത്രത്തിൽ, ഒരു സാധാരണ കള്ളം വേഷത്തിൽ സലീംകുമാർ പക്ഷേ പ്രേക്ഷകരെ നൊമ്പരപ്പെടുത്തിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അതൊരു ഹാസ്യവേഷം തന്നെയാണ്. 2008 ദീപു കരുണാകരന്റെ സംവിധാനത്തിൽ തിയേറ്ററുകളിലെത്തിയ ക്രേസി ഗോപാലൻ എന്ന ദിലീപ് ചിത്രമാണത്. അതിൽ കള്ളൻ ഗോപാലന്റെ സുഹൃത്തായ മറ്റൊരു കള്ളൻ വേഷം സലീംകുമാറിന് ലഭിച്ചു. ചുരുക്കം സമയം മാത്രം രംഗത്തുള്ളത്, പിന്നെ മരണം പുൽകുന്നവൻ. എന്നാൽ ആ പ്രതികാര പ്രണയകഥയിലെ

0: വഴിത്തിരിവിന്റെ ഭാഗങ്ങളിൽ കടന്നുവരുന്ന ഈ വേഷത്തിന് സലിംകുമാർ ജീവൻ പകർന്ന രീതി ഉള്ളുലയ്ക്കുന്നത് തന്നെയും.
1: എന്തായാലും ആഴ്ചയിലാഴ്ചയിൽ അമ്മക്ക് രക്തം മാറ്റണം. ഇടക്കിടക്ക് അമ്മക്ക് വേദന കൂടുമ്പോ ഒരു കരച്ചിലുണ്ട്, കണ്ടു നിൽക്കാൻ പറ്റില്ല. ഈ അസുഖം പൂർണ്ണമായിട്ട് മാറ്റാൻ ഒരു ഓപ്പറേഷൻ വേണം. വലിയ തുകയോ ഞാനിവിടെ പോകും കാശിന്. ഇവിടെ വന്ന് പല പണികളും നോക്കി, ഒന്നും വട്ടൊത്തുന്നില്ല. പിന്നെ ആവശ്യങ്ങൾ കൂടിയപ്പോൾ ഞാൻ കണ്ട എളുപ്പ വഴിയാ മോഷണം. എന്റെ അമ്മക്കറിയില്ല ഞാൻ കള്ളനാണെന്ന്. അറിഞ്ഞാൽ ആ പാവം ചങ്ക് വെട്ടിച്ചാവും. ഓപ്പറേഷന് നല്ലൊരു തുക അടിച്ചെടുക്കാൻ പറ്റിയ അന്ന് ഞാൻ ഈ പണി നിർത്തും. അമ്മയുടെ ഓപ്പറേഷൻ കഴിഞ്ഞ് അതിന് മിച്ചം വില കാശുണ്ടെങ്കിൽ പെട്ടിക്കടങ്ങി പെട്ടിക്കട ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം സമാധാനമായിട്ട് നീണ്ടു നിവർന്ന് കിടന്നുറങ്ങണം.
0: 2009 മലയാള സിനിമയിൽ ഒരു കൂട്ടം ചിത്രങ്ങൾ ഒന്നായി പുറത്തിറങ്ങി. എന്നുവെച്ചാൽ പല സംവിധായകരൊരുക്കിയ 10 ഹ്രസ്വ ചിത്രങ്ങൾ ഒറ്റ സിനിമയാക്കി തിയേറ്ററുകളിൽ എത്തിച്ചു. കേരള കഫേ തന്നെയാണത്. മോഹൻലാലും ജയറാമും ഒഴിച്ച് അക്കാലത്തെ പ്രമുഖരൊക്കെ അതിൽ രംഗത്ത് വന്നിട്ടുണ്ട്. രഞ്ജിത്തിന്റെ ആയിരുന്നു ആവിഷ്കാരം. അതിലുമുണ്ട് കണ്ണു നനയിക്കുന്ന ഒരു ചെറു സിനിമയിൽ സലിംകുമാർ. കച്ചവട സിനിമകളുടെ വക്താവായി അന്ന് പ്രശസ്തിയുടെ ഉന്നതിയിൽ നിൽക്കുന്ന അൻവർ റഷീദ് ഒരുക്കിയതാണ് ബ്രിഡ്ജ് എന്ന ആ സിനിമ. തിയേറ്ററുകളിൽ വൻ വിജയമായ രാജമാണിക്യത്തിനും ഛോട്ടാ മുംബൈക്കും അണ്ണൻ തമ്പിക്കുമൊക്കെ ശേഷം അദ്ദേഹത്തിന്റേതായി ഒരു ചെറു സിനിമ. അതിൽ സലിംകുമാറിനൊപ്പം ഭാര്യവേഷത്തിൽ കൽപ്പനയും പിന്നെ അയാളുടെ അമ്മയായി ശാന്താദേവിയുമുണ്ട്. ഒരു കൈവിരലിൽ എണ്ണാവുന്ന കഥാപാത്രങ്ങൾ മാത്രം കടന്നുവരുന്ന അത്ര തന്നെ ദിവസങ്ങളിൽ ചിത്രീകരണം പൂർത്തിയാക്കിയിട്ടുണ്ടാകാൻ ഇടയുള്ള ചുരുക്ക നേരം കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞ ഒരു ചെറു സിനിമ. എന്നാൽ ആഴം ഏറെയുള്ള സിനിമ. ഭാര്യയുടെ നിർബന്ധം മൂലമാണ് മണികണ്ഠന് തന്റെ പ്രായമായ അമ്മയെ ഉപേക്ഷിക്കേണ്ടി വരുന്നത്. അതിനു മുൻപയാൾ അവർക്കൊപ്പം സഞ്ചരിക്കുകയാണ് കൊച്ചി എന്ന ആ വൻ നഗരത്തിലൂടെ. അവരുടെ ആഗ്രഹങ്ങൾ തന്നെ കൊണ്ടാകും വിധം സാധിച്ചു കൊടുക്കുകയാണ്, അവരെ സന്തോഷിപ്പിക്കുകയാണ്. വൈകാരികമായ ഗംഭീരമായ സിനിമാനുഭവവുമാണ് ബ്രിഡ്ജ് പ്രേക്ഷകർക്ക് പകർന്നു നൽകുന്നത്. സലിംകുമാർ അടക്കമുള്ള അഭിനേതാക്കളുടെ ഉജ്ജ്വല പ്രകടനവും കൂടിയാകുമ്പോൾ ഉപേക്ഷിക്കപ്പെട്ട രണ്ടുപേരുടെ കൂടിച്ചേരലിന്റെ ഈ സിനിമാ അവതരണം അതിമനോഹരമാകുന്നു.
2: വേലിക്കിറങ്ങണമെന്ന് തോന്നുമ്പോ അമ്മക്കൊന്ന് വാതുർന്ന് പറഞ്ഞൂടെ, ഇത് എത്രാമത്തെ പ്രാവശ്യം കട്ടിലി തന്നെ. കണ്ണല്ലേ കാണാതുള്ളൂ, നാക്കിന് കുഴപ്പമൊന്നുമില്ലല്ലോ.
3: ദിവാകരൻ
2: ദിവാകരൻ ചേട്ടൻ ചത്തിട്ട് 8 കൊല്ലോയി. ഞാൻ മണികണ്ഠനാമേ.
3: മണി
2: എന്താമേ?
3: വിസന്നിട്ട് അമ്മക്ക് വയറ് കത്തുന്നട.
2: ഇത്രയും നേരം അമ്മക്കൊന്നും കൊടുത്തില്ലേ?
4: വേറെ വായിരിക്കുന്നൊന്നും കേക്കരുത്. തിന്നേമ്പൊക്കെ വിട്ട് 10 മിനിറ്റ് ആയില്ല.
2: മറന്നുപോയായിരിക്കും. ഇത്തിരി 500 കൊടുക്കും.
4: മലക്കും മലക്കും, മോനെ കാണുമ്പോ മലക്കം ഇത്തിരി കൂടുതലാ. നാല് കുറ്റം കൊണ്ടുവന്നു പറഞ്ഞു നോക്കിയേ, അപ്പൊ കാണാൻ കെട്ടി ഒരു പുറപ്പെടുന്നേ.
2: കൂടുതൽ വർത്താനം പറഞ്ഞത് അമ്മക്ക് ഇത്തിരി 500 വരെ
4: ഇത്തിരി കഴി. ഇത്രയും നേരമായിട്ട് ഞാനൊന്നും കഴിച്ചിട്ടില്ല. അതൊന്നും നോക്കാൻ ഇവിടെ ആരും ഇല്ലല്ലോ.
0: ആദാമിന്റെ മകൻ അബു. സലിംകുമാറിന് 2010 മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടിക്കൊടുത്ത സിനിമ 2011 ജൂണിലാണ് തിയേറ്ററുകളിൽ എത്തുന്നത്. പച്ചയായ ജീവിത കാഴ്ചകൾ അവതരിപ്പിച്ച ഈ ചിത്രം സലീം അഹമ്മദ് സംവിധാനം ചെയ്തതാണ്. മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരവും സലിംകുമാറിന് ഈ സിനിമ സമ്മാനിച്ചു. ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയ ചിത്രം ഇരുവേദികളിലും മികച്ച സിനിമയ്ക്കും പശ്ചാത്തല സംഗീതത്തിനുമുള്ള അവാർഡുകളും ദേശീയ തലത്തിൽ മികച്ച ഛായാഗ്രഹണം, സംസ്ഥാന തലത്തിൽ മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം എന്നിവയും മറ്റ് അവാർഡുകളും സ്വന്തമാക്കുകയും ചെയ്തു.
1: ഉസ്താദേ ഉസ്താദേ, ഞാൻ കണ്ട് പെണ്ണുങ്ങളും കുട്ടികളും എല്ലാവരും ഇങ്ങടെ കബറി പിടിച്ച് കരഞ്ഞ് സങ്കടങ്ങൾ പറയാ. സങ്കടങ്ങൾ സഹിക്കാതാവുമ്പോ നിങ്ങൾ ഇവിടെയല്ലേ വന്നിരിക്കാറ്? ജോൺസന് മരം വിറ്റു, ഐശുവിന്റെ പശുക്കളെ വിറ്റു, ഓളുടെ ദേഹത്തുണ്ടായിരുന്ന തരിപ്പൊന്നുപോലും വിറ്റു. ഞങ്ങൾക്ക് ഹജ്ജിന് പോകാനുള്ള പണമായി ഉസ്താദെ. ആദ്യമായി യാത്ര ചോദിക്കേണ്ടതും പൊരുത്തം വാങ്ങേണ്ടതും നിങ്ങളോടല്ലേ? ഇൻഷാല്ലാ ഈ മാസം ഞങ്ങൾ പുറപ്പെടും. അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ മനസ്സിനെ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പൊറുക്കണം. നിങ്ങളുടെ ഒരു രക്ഷ എന്റെ ഐശ്വര്യ കൂടെ ഉണ്ടാവണം. അസ്സലാമലൈക്കും.
0: സിനിമയുടെ പ്രമേയം ലളിത സുന്ദരമാണ്. സലിംകുമാർ അവതരിപ്പിച്ച അബു വൃദ്ധനായ ഒരു അത്തർ കച്ചവടക്കാരനാണ്. അബു തന്റെ ദാരിദ്ര്യത്തിനിടയിലും ഭാര്യ ഐഷമ്മയ്ക്കൊപ്പം ഹജ്ജ് കർമ്മം നിർവഹിക്കാനുള്ള ഒരുക്കങ്ങളിലാണ്. അവർ ഇരുവരും മാത്രമേ ആ ഭവനത്തിലുള്ളൂ. സെറീന വഹാബാണ് ഭാര്യ കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. ഹജ്ജിന് പോകാൻ എന്നാൽ ധനം വേണം. കൂടാതെ ആരോടെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പിരക്കണം. പിണക്കങ്ങൾ മറന്ന് കടങ്ങൾ വീട്ടി ഹൃദയവിശുദ്ധിയോടെ വേണം ഹജ്ജ് കർമ്മം നടത്താൻ. അതിനായുള്ള അവരുടെ ശ്രമങ്ങൾ. അതിലാ ഗ്രാമവും സമൂഹവും ഒപ്പം തന്നെയുണ്ട്.

0: ഐസു,
1: നിന്റെ കയ്യിൽ എന്തിനാ? നിങ്ങൾ തന്നെ വെച്ചോ.
0: ഒരു മാസത്തോളുള്ള യാത്രയല്ലേ, എന്നായാലും ഐറ്റിങ്ങൾ ആരെങ്കിലും ഏൽപ്പിച്ചല്ലേ പറ്റൂ.
1: ഒറ്റക്കാവുമ്പോ എനിക്ക് മിണ്ടിയും പറഞ്ഞിരിക്കാൻ അവരിലുണ്ടായിരുന്നുള്ളൂ. നാൽക്കാലികളായിട്ട് കണ്ടിട്ടില്ല.
0: നമ്മള് കണ്ട കിനാക്കളൊക്കെ നടക്കാൻ പോവാ. നിന്റെ സ്വർണം വിറ്റതും ഇതും കൂടി ട്രാവൽസിൽ കൊടുത്താ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ തീരും. പിന്നെ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ജോൺസന്റെ കയ്യിൽ നിന്ന് ബാക്കി കാശ് വാങ്ങി ട്രാവൽസിൽ കൊടുത്താ മതി. ഇനി നമുക്ക് ധൈര്യമായിട്ട് തുടങ്ങാൻ വയസ്സു. യാത്ര പറിച്ചിട്ടുള്ള പൊരുത്തം വാങ്ങലും.
2: എന്നിട്ടും അത് സാധിക്കാതെ പോകുന്നു. എന്നെങ്കിലും ഒരിക്കലത് അവർ നിറവേറ്റുമെന്ന ശുഭപ്രതീക്ഷ പകരുന്നതാണ് ആദാമിന്റെ മകൻ അബുവിന്റെ ക്ലൈമാക്സ് രംഗം. 2005 പുറത്തിറങ്ങിയ ഉദയനാണ് താരമെന്ന റോഷൻ ആൻഡ്രൂസ് ചിത്രം. സിനിമയ്ക്കുള്ളിലെ സിനിമയുടെ കഥ പറഞ്ഞ ഹൃദ്യമായ ചലച്ചിത്രാവിഷ്കാരം. അതിൽ നായകവേഷത്തിൽ ഉദയനായി മോഹൻലാലുണ്ട്. പ്രതിനായകൻ എന്നൊക്കെ വിളിക്കാവുന്ന സുപ്രധാന വേഷത്തിൽ തിരക്കഥാ സംഭാഷണ രചയിതാവായ ശ്രീനിവാസനുമുണ്ട്. മീനയും മുകേഷും ജഗതി ശ്രീകുമാറും ഭാവനയും ഒക്കെ അടങ്ങിയ താരനിര വേറെ. കഴിവും പരിചയസമ്പത്തുമുള്ള ഉദയഭാനു എന്ന സഹസംവിധായകന്റെ ഒരു സിനിമ നടക്കാനായുള്ള ശ്രമങ്ങളുടെ കഥ പറഞ്ഞതാണ് രസകരമായ എന്നാൽ ആഴമുള്ള ഉദയനാണ് താരമെന്ന ചിത്രം. ഇതിൽ സലിംകുമാർ രംഗത്ത് വന്നത് ഉദയന്റെ സുഹൃത്തായ റഫീഖ് എന്ന ചെറുവേഷത്തിലാണ്. സിനിമകളിൽ അവസരം ചോദിച്ച് നടക്കുന്ന ഒരു ജൂനിയർ ആർട്ടിസ്റ്റാണ് അയാൾ. റഫീഖിന് തണലായത് ക്രമേണ ഉദയൻ ഒരുക്കിയ ആദ്യ സിനിമ തന്നെയും.
3: നമസ്കാരം സാർ.
4: റഫീഖ് എപ്പെത്തി?
3: ഇന്ന് കാലത്ത് ഹൈദരാബാദ് എക്സ്പ്രസിന്.
4: നീ വന്നേ? നീ എന്താ എന്നെ വിളിച്ചത്? സാറേന്നോ?
3: അല്ല, അത്
4: നമ്മള് തമ്മിൽ ഇതൊക്കെ വേണോ റഫീഖ്?
3: സെറ്റിൽ വെച്ചിട്ട് ഡയറക്ടറെ.
4: ഏയ്, അങ്ങനെ നിയമമൊന്നുമില്ല. നീ എന്നെ സാറേ എന്ന് വിളിച്ചാൽ നമ്മൾക്കിടയിൽ എന്തോ ഒരു അകൽച്ച ഉള്ളതുപോലെ എനിക്ക് തോന്നും. അതുകൊണ്ട് അത് വേണ്ട.
3: ഇല്ല, ഇനിയില്ല. എന്നാലും ഉദയൻ എന്നെ ഓർത്തല്ലോ. ഉദയന്റെ പടത്തിലൊരു വേഷം ചെയ്യാൻ ഇവിടെ എത്തണമെന്ന് പ്രൊഡക്ഷൻമാരോട് പറഞ്ഞപ്പോ കരച്ചിലാവുന്നത് സന്തോഷം കൊണ്ട്. രാവിലെ നടന്നല്ലോ, എത്ര കാലം ചാൻസ് അന്വേഷിച്ച് തന്നാൽ തുടങ്ങിയിട്ട് ആദ്യമായിട്ട് റോൾ ഉണ്ടെന്നും പറഞ്ഞ് ഒരാളെന്നെ വിളിക്കുന്നത്.
2: ആ സിനിമയുടെ വിജയത്തിലാണ് ഉദയനാണ് താരമെന്ന വിജയ സിനിമയും അവസാനിക്കുന്നത്. സലിംകുമാർ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഒരു സിനിമാ നടനാകാൻ താൻ നടത്തിയ കഠിന പരിശ്രമങ്ങളെപ്പറ്റി. ആ വഴിയിൽ നേരിടേണ്ടി വന്ന കഷ്ടപ്പാടുകളുടെയും അവഗണനകളുടെയും അവഹേളനങ്ങളുടെയും കഥകളും അദ്ദേഹം പല കുറി പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ തന്റെ തന്നെ ഒരു പ്രതിരൂപത്തെയാകാം റഫീഖിൽ ആ നടൻ കണ്ടത്. രണ്ടാമതൊന്നും ആലോചിക്കാതെയാകാം ആ വേഷത്തിന് സലിംകുമാർ കൈകൊടുത്തത്. സിനിമാ ജീവിതങ്ങളുടെ ഉൾക്കാഴ്ചകൾ പലപ്പോഴും സമൂഹം പുറത്തുനിന്ന് നോക്കുന്നതിലും ആഴവും ആദിയുമേറിയതാണ്. ആ കനൽ വഴികളിൽ ഏറ്റവും പ്രാധാന്യമേറിയതാണ് സലിംകുമാർ നടത്തിയ ജീവിതയാത്രകളത്രയും. അയാൾ തന്റെ ജീവിതത്തിലൊരിക്കലും നിലപാടുകളിൽ ബോധ്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്തിരുന്നില്ല. അനുഭവങ്ങൾ കൊണ്ട് കരുത്താർജിച്ചതിന്റെ ഫലമാണ് ആ ബോധ്യങ്ങൾ എന്നതാകാം അതിന് കാരണം. സലിംകുമാർ നിങ്ങൾ സമ്മാനിച്ച സിനിമാ കാഴ്ചകളെ, മനസ്സിലുണർത്തിയ ചിന്തകളെ, പകർന്നു തന്ന ബോധ്യങ്ങളെ മറക്കാൻ എങ്ങനെ കഴിയും? അഡ്യു പ്രിയ അഭിനേതാവേ.

0: മലയാള ചലച്ചിത്ര ശാഖയിൽ പ്രതിഭകൾ ചാർത്തിയ കയ്യൊപ്പുകളിലൂടെ.
1: നിർവഹണം നിഖിൽ എബ്രഹാം.

എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം യു കെയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318. ശരിയായ ആഹാരശീലങ്ങൾ തുടങ്ങാം ഇന്ന് തന്നെ.

നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. ദന്ത സംരക്ഷണം, ശ്രദ്ധിക്കാം ഈ കാര്യങ്ങൾ. സംസാരിക്കുന്നു ഡോക്ടർ സജിത് PC, ഡെന്റൽ സർജൻ.
1: സാധാരണഗതിയിൽ പല്ലുകളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഈ 5 ഗോൾഡൻ റൂൾസ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പല്ലുകളുടെ ആരോഗ്യത്തെ നമുക്ക് വളരെ ഭംഗിയായിട്ട്, അല്ലെങ്കിൽ വേറെ ദന്തരോഗങ്ങളൊന്നും വരാതെ നമുക്ക് പല്ലുകൾ സംരക്ഷിക്കാൻ പറ്റും. അതിൽ ഫസ്റ്റ് റൂൾ എന്ന് വെച്ചാൽ ബ്രഷ് ട്വൈസ് ഡെയിലി, നമ്മൾ ദിവസവും 2 നേരമെങ്കിലും ബ്രഷ് ചെയ്യണം. അതല്ലെങ്കിൽ ഓരോ മീലിന് ശേഷം നമ്മൾ ബ്രഷ് ചെയ്ത് വൃത്തിയാക്കി വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫുഡ് ഹാബിറ്റ്സ്, കഴിക്കുന്ന ഭക്ഷണം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുക. നല്ല ഭക്ഷണം എന്ന് പറയുന്നത് പല്ലുകളുടെ സംരക്ഷണത്തിന് നമ്മളുടെ നല്ല ഭക്ഷണം എന്ന് പറയുന്നത് ഫൈബ്രസ് ഫുഡ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതുപോലുള്ള വീട്ടിൽ നമുക്ക് ലഭിക്കുന്ന പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ് പല്ലിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവോയ്ഡ് ജങ്ക് ഫുഡ്. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവോയ്ഡ് സ്നാക്കിങ്. അതായത് ഈ മെയിനായിട്ടുള്ള 3 മീൽസിന് ഇടയിലുള്ള ലഘുഭക്ഷണം നമ്മൾ കഴിയുന്നതും ഒഴിവാക്കുന്നതാണ് നല്ലത്. 2 കാര്യമുണ്ട്. ലഘുഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ കഴിയുന്നതും ഈ ജങ്ക് ഫുഡോ അല്ലെങ്കിൽ ബേക്കറി ഫുഡാണ് കഴിക്കാറ്. സോഫ്റ്റ് ഡ്രിങ്ക്സും ഈ ലഘുഭക്ഷണത്തിൻ്റെ കൂടത്തിൽ കഴിക്കുന്നതാണ്. ആ സമയത്ത് നമ്മൾ മിക്കവാറും കഴിച്ചതിന് ശേഷം വായ വൃത്തിയാക്കി വെക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്നാക്കിംഗ് ഈ പല്ലിൻ്റെ കേടുവരാനും രോഗാവസ്ഥ വരാനും ഏറ്റവും കൂടുതൽ കാരണമാകുന്നുണ്ട്. അപ്പോൾ അവോയ്ഡ് സ്നാക്കിംഗ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും അവസാനമായിട്ടിലാണെങ്കിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് റെഗുലർ ഡെന്റൽ ചെക്കപ്പ്. നമ്മൾ 6 മാസത്തിലൊരിക്കലെങ്കിലും ഒരു ഡോക്ടറെ കണ്ടിട്ട് നമ്മളുടെ പല്ലുകളുടെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കുകയും എന്തെങ്കിലും പല്ലിന് കേടുവരിക അല്ലെങ്കിൽ മോണയ്ക്കുള്ള രോഗം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് തുടക്കത്തിലേ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ ഈ ചെക്കപ്പ് സഹായിക്കും. ചികിത്സയും വളരെ ലഘുവായിട്ട് നമുക്ക് വളരെ എളുപ്പം ചികിത്സിക്കാനും പറ്റും. ഈ 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ പല്ലിൻ്റെ ആരോഗ്യം വളരെ ഭംഗിയായിട്ട് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് സംരക്ഷിക്കാനും സാധിക്കും.

നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഉടനീളം കൂടെ കൂട്ടാവുന്ന ചില നല്ല ചിന്തകളും ഇമ്പമാർന്ന പഴയ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളും കോർത്തിണക്കിയ പരിപാടി സംഗീത്.

റേഡിയോ കൊച്ചി 90 FM-ൽ കേൾക്കൂ. തിങ്കളാഴ്ചകളിൽ രാത്രി 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ രാവിലെ 11 മണിക്കും. സംഗീത് കാ സഫർ.

നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഡോക്ടർ സജീഷ്, കൊച്ചി ആശ്രം മെഡിസിറ്റിയിലെ കാർഡിയോളജി വിഭാഗത്തിലെ സ്പെഷ്യലിസ്റ്റാണ്. ഇപ്പോൾ ഹൃദയാരോഗ്യത്തെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, ഹൃദ്രോഗം എന്ന് പറയുന്നത് ഒരു മാരക രോഗമായിട്ടോ മാറ രോഗമായിട്ടോ നമ്മൾ കാണേണ്ടതില്ല. വൈദ്യശാസ്ത്രം ഒരുപാട് മാറിക്കഴിഞ്ഞു, നമ്മുടെ ആരോഗ്യരംഗം ഒരുപാട് മാറിക്കഴിഞ്ഞു, സംവിധാനങ്ങളുണ്ട്, ചികിത്സകളുണ്ട്. കൃത്യമായി നേരത്തെ തന്നെ രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കി രോഗനിർണയം നടത്തിയാൽ, അതിനാവശ്യമായ ചികിത്സ നടത്തിയാൽ, നമ്മുടെ ജീവിതശൈലിയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയാൽ, അത് നിർബാധം

ചികിത്സ തുടരേണ്ട കാലത്തോളം തുടർന്നാൽ ആരോഗ്യം സംരക്ഷിക്കപ്പെടാവുന്ന തരത്തിൽ വളരെ നല്ലൊരു സാഹചര്യം ഇന്ന് നമുക്ക് ഹൃദയാരോഗ്യത്തിന് ഉണ്ട്. ഹൃദ്രോഗത്തിന് ചികിത്സയുണ്ട്. പൂർണ്ണമായ ആരോഗ്യത്തേക്ക് തിരിച്ചു വരാൻ പറ്റും. അതിനുള്ള ശീലങ്ങളും അതിനുള്ള പ്രവർത്തനങ്ങളുമാവട്ടെ നമ്മുടെ ജീവിതശൈലിയിൽ നമ്മൾ മാറ്റം വരുത്തേണ്ടത്. പ്രത്യേകിച്ചും പുകവലിയുടെ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ

0: കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.
1: നിത്യഹരിത ഗീതികളുടെ മനോഹര തീരം കല്ലോലിനി.
2: നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM-ന്റെ എല്ലാ ശ്രോതാക്കൾക്കും കല്ലോലിനിയിലേക്ക് സ്വാഗതം. മനയംഗത്ത് സുബ്രഹ്മണ്യൻ വിശ്വനാഥൻ എന്ന MS വിശ്വനാഥൻ തെന്നിന്ത്യൻ സിനിമാ ലോകത്തിന്റെ മെല്ലിസൈ മന്നർ അഥവാ മെലഡിയുടെ രാജാവ്. 50 വർഷത്തിലേറെ നീണ്ട സംഗീത സ്പര്യയിൽ തമിഴ്, തെലുങ്ക്, മലയാളം എന്നീ ഭാഷകളിലായി 1000-ൽ അധികം ഗാനങ്ങൾക്ക് അദ്ദേഹം സംഗീതം നൽകിയിട്ടുണ്ട്. 2012

ഓഗസ്റ്റിൽ അന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന ജയലളിത തിരൈ ഇസൈ ചക്രവർത്തി അഥവാ സിനിമാ സംഗീതത്തിന്റെ ചക്രവർത്തി എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചു. മലയാള സിനിമാ സംഗീതത്തിന് അദ്ദേഹം ഒരുപാട് സൃഷ്ടികൾ നൽകിയിട്ടുണ്ട്. അതിൽ എന്നും മലയാളികൾ ഓർത്തുവെക്കുന്ന ഗാനങ്ങളിലൊന്നാണ് ആ നിമിഷത്തിന്റെ നിർവൃതിയിൽ എന്ന് തുടങ്ങുന്ന ഗാനം. എം എസ് വിശ്വനാഥൻ എന്ന മഹാനായ സംഗീതജ്ഞന്റെ ഓർമ്മകൾക്ക് മുൻപിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഈ ഗാനം നമുക്ക് കേൾക്കാം. ചിത്രം ചന്ദ്രകാന്തം, ആലാപനം കെ ജെ യേശുദാസ്.

ശാസ്ത്രത്തിന്റെ വളർച്ച ഒരു മനുഷ്യ ശരീരത്തിലെ അവയവം മാറ്റിവെക്കാൻ തക്കവണ്ണം ഉയർന്നിട്ടുണ്ട് എന്ന് മലയാളി പ്രേക്ഷകർക്ക് മനസ്സിലാക്കി കൊടുത്ത ചിത്രമാണ് ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റു. ഈ ചിത്രത്തിന്റെ വിജയത്തിൽ ഇതിലെ ഗാനങ്ങൾക്ക് വലിയൊരു പങ്കുണ്ട്. ശ്രീകുമാരൻ തമ്പി, ദക്ഷിണാമൂർത്തി കൂട്ടുകെട്ടിൻ്റെതാണ് ഗാനങ്ങളെല്ലാം. ഈ ചിത്രത്തിൽ യേശുദാസ് ആലപിച്ച ഗാനമാണ് ആറാട്ടിനാനകൾ എഴുന്നള്ളി എന്ന് തുടങ്ങുന്ന ഗാനം. ഈ പാട്ട് ഗാനരംഗമില്ലാതെ കേട്ടാൽ ഭക്തിഗാനമായി നമുക്ക് തോന്നുമെങ്കിലും ചിത്രത്തിൽ ഇതൊരു പ്രണയഗാനമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. പ്രേംനസീർ ജയഭാരതി ജോഡിയാണ് ഗാനരംഗത്തിൽ അഭിനയിച്ചിരിക്കുന്നത്.

കല്ലോലിനി. നിത്യഹരിത ഗീതികളുടെ മനോഹര തീരം. 1972 പുറത്തിറങ്ങിയ ചിത്രമാണ് നൃത്തശാല. AB രാജ് ആണ് സംവിധാനം. ടിക്കൊടിയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ P കുഞ്ഞനന്ദൻ നായരാണ് തിരക്കഥ എഴുതിയിരിക്കുന്നത്. മലയാളി പ്രേക്ഷകരെ എന്നും തൻ്റെ അഭിനയം കൊണ്ട് അമ്പരപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്ത ഇന്നസെന്റ് എന്ന നടന്റെ സിനിമാ ജീവിതത്തിലേക്കുള്ള അരങ്ങേറ്റം ഈ ചിത്രത്തിലൂടെയായിരുന്നു. ചിത്രത്തിലെ ഗാനങ്ങൾക്കെല്ലാം സംഗീതം നൽകിയിരിക്കുന്നത് ദക്ഷിണാമൂർത്തി. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ദക്ഷിണാമൂർത്തിയുടെ സംഗീതത്തിൽ KJ യേശുദാസ് ആലപിച്ച ഗാനം

ഗാനകോകിലം, ഭാവഗായിക, ഭാവഗാനങ്ങളുടെ രാജകുമാരി എന്നിങ്ങനെ എസ് ജാനകി എന്ന ഗായികയ്ക്ക് പല വിശേഷണങ്ങളാണ് ഓരോ ഭാഷയിലും നൽകിയിരിക്കുന്നത്. സംഗീത പ്രേമികളെ തൻ്റെ മാന്ത്രിക സ്വരത്താൽ അത്ഭുതപ്പെടുത്തിയ ഗായിക. ഏതു ഭാഷയും നാവിൽ മാതൃഭാഷ പോലെ വഴങ്ങുന്ന പകരം വയ്ക്കാനാകാത്ത പ്രതിഭ. അമ്മയുടെ അളവറ്റ വാത്സല്യം, പ്രണയത്തിൻ്റെ മാധുര്യം, വിരഹത്തിൻ്റെ വിങ്ങൽ, ഇവയെല്ലാം തൻ്റെ ശബ്ദത്തിലൂടെ ആസ്വാദക ഹൃദയത്തിലെത്തിക്കാൻ ജാനകി അമ്മയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. കാലം എത്ര കഴിഞ്ഞാലും ജാനകിയമ്മയുടെ പാട്ടുകൾ ആസ്വാദക മനസ്സിൽ പുതുമയോടെ തന്നെ ഇരിക്കും. നാഴികക്കല്ല് എന്ന ചിത്രത്തിനു വേണ്ടി ജാനകിയമ്മ ആലപിച്ച ഗാനം. രചന ശ്രീകുമാരൻ തമ്പി. സംഗീതം കാനൂഘോഷ്.

നിത്യഹരിത ഗീതികളുടെ മനോഹര തീരം. പൂന്തേനരുവി പൊന്മുടി പുഴയുടെ അനുജത്തി, ഒരു പെണ്ണിന്റെ കഥ എന്ന ചിത്രത്തിലേതാണ് ഈ ഗാനം. 1971 ചിത്രം പുറത്തിറങ്ങിയത്. 53 വർഷം പ്രായമുണ്ടെങ്കിലും ഇന്നും മലയാളി മനസ്സുകളിൽ നിത്യഹരിത ഗാനങ്ങളുടെ കൂട്ടത്തിൽ ഈ പാട്ടുമുണ്ട്. വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിൽ പിറന്ന ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് പി. സുശീല.

1965 പുറത്തിറങ്ങിയ ചിത്രമാണ് പട്ടുതൂവാല. പി സുബ്രഹ്മണ്യമാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. മധു, ഷീല, അടൂർ ഭാസി എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിൻ്റെതാണ് ഗാനങ്ങളെല്ലാം. ചിത്രത്തിൽ പി സുശീലയും കമുകര പുരുഷോത്തമനും ചേർന്നാലപിച്ച ഗാനം. മനോഹരമായ ചിത്രീകരണം ഈ പാട്ടിൻ്റെ ഭംഗി കൂട്ടുന്നു.

പഴയ പാട്ടുകളുമായി ചേർന്നിരിക്കുന്ന ഒരുപാട് ഓർമ്മകൾ എല്ലാവർക്കും ഉണ്ടാകും. ആ ഓർമ്മകളെ തഴുകിയുണർത്തിയ ഇന്നത്തെ കല്ലോലിനി ഇവിടെ പൂർണ്ണമാവുകയാണ്. കല്ലോലിനി ഇനി അടുത്ത ആഴ്ച.

0: നിത്യഹരിത ഗീതികളുടെ മനോഹര തീരം. കല്ലോലിനി.
1: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.

0: എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം UKയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.
1: റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നിങ്ങളുടെ രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദവിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6238810755. നമ്പർ ഒരിക്കൽ കൂടി, 6238810755. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ga ba ga ba sa ga pa.

റേഡിയോ കൊച്ചി 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നീലമ്പേരൂർ സുരേഷ് കുമാർ, സംഗീത അധ്യാപകനാണ്. റേഡിയോ കൊച്ചി 90 FM നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ആരോഹി എന്ന പേരിൽ പ്രക്ഷേപണം ചെയ്യുന്ന കർണാടക സംഗീത പാഠങ്ങൾ പഠിക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ക്ലാസ് 3 തവണകളിലായി നിങ്ങൾക്ക് ഈ പരിപാടി കേൾക്കാം. ഞായർ രാവിലെ 7:30 ആ അധ്യായത്തിൻ്റെ പുനഃപ്രക്ഷേപണങ്ങൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കും ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്കും ഉണ്ടായിരിക്കുന്നതാണ്. കർണാടക സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായഭേദമന്യുള്ള എല്ലാവർക്കും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കേൾക്കുക ആരോഹി.

0: നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഡോക്ടർ സജീഷ്, കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയിലെ കാർഡിയോളജി വിഭാഗത്തിലെ സ്പെഷ്യലിസ്റ്റാണ്. ഇപ്പോൾ ഹൃദയാരോഗ്യത്തെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, ഹൃദ്രോഗം എന്ന് പറയുന്നത് ഒരു മാരക രോഗമായിട്ടോ മാറ രോഗമായിട്ടോ നമ്മൾ കാണേണ്ടതില്ല. വൈദ്യശാസ്ത്രം ഒരുപാട് മാറിക്കഴിഞ്ഞു, നമ്മുടെ ആരോഗ്യരംഗം ഒരുപാട് മാറിക്കഴിഞ്ഞു, സംവിധാനങ്ങളുണ്ട്, ചികിത്സകളുണ്ട്. കൃത്യമായി നേരത്തെ തന്നെ രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കി രോഗനിർണയം നടത്തിയാൽ, അതിനാവശ്യമായ ചികിത്സ നടത്തിയാൽ, നമ്മുടെ ജീവിതശൈലിയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയാൽ, അത് നിർബാധം ചികിത്സ തുടരേണ്ട കാലത്തോളം തുടർന്നാൽ ആരോഗ്യം സംരക്ഷിക്കപ്പെടാവുന്ന തരത്തിൽ വളരെ നല്ലൊരു സാഹചര്യം ഇന്ന് നമുക്ക് ഹൃദയാരോഗ്യത്തിന് ഉണ്ട്. ഹൃദ്രോഗത്തിന് ചികിത്സയുണ്ട്. പൂർണ്ണമായ ആരോഗ്യത്തേക്ക് തിരിച്ചു വരാൻ പറ്റും. അതിനുള്ള ശീലങ്ങളും അതിനുള്ള പ്രവർത്തനങ്ങളുമാവട്ടെ നമ്മുടെ ജീവിതശൈലിയിൽ നമ്മൾ മാറ്റം വരുത്തേണ്ടത്. പ്രത്യേകിച്ചും പുകവലിയുടെ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങളുടെ ദുരുപയോഗം നമ്മൾ നിർത്തേണ്ടതുണ്ട്. നമ്മുടെ ഭക്ഷണക്രമം, ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമായ വ്യായാമം, ആവശ്യമായ ഉറക്കം, എല്ലാ നല്ല ശീലങ്ങളിലേക്കും പോയാൽ ഹൃദയാരോഗ്യം സംരക്ഷിക്കാനോ അല്ലെങ്കിൽ ഹൃദയരോഗം തടയാനോ നമുക്ക് സാധിക്കും. അതിന് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.

0: ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം UKയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.

ഞാൻ കാഞ്ചന. ഞാൻ കൊല്ലം ജില്ലയിൽ ഇപ്പോൾ താമസിക്കുന്നത് ചാത്തന്നൂർ. പക്ഷേ ഞാൻ ജനിച്ച് വളർന്നതൊക്കെ കൊല്ലം ജില്ലയിൽ തന്നെ ചിറക്കര എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഒരു കൊച്ചു ഗ്രാമം, നല്ല സുന്ദരിയായ ഒരു ഗ്രാമം. അവിടെ അവിടെ എൻ്റെ അച്ഛൻ്റെ വീടാണ്. ആ വീട്ടിലാണ് ഞാൻ ജനിച്ച് വളർന്നത്. അപ്പോൾ ജനിച്ചപ്പോൾ തൊട്ട് അച്ഛനാണ് കുറേ പാട്ടൊക്കെ ഇങ്ങനെ പഠിപ്പിക്കുകയും പാടി കേൾപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഉറങ്ങാനായിട്ട് അച്ഛൻ പാട്ട് പാടി തരുമായിരുന്നു. പിന്നെ സന്ധ്യാസമയത്ത് തീർച്ചയായിട്ടും എല്ലാ ദിവസവും ഇരുന്ന് നാമം ചൊല്ലണം എന്നൊരു സ്ട്രിക്റ്റായിട്ട് അച്ഛൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പം ഞങ്ങൾ ചെയ്യും. ഞാൻ, എനിക്ക് മൂത്ത ഒരു ചേച്ചിയുണ്ട്, രണ്ട് ബ്രദേഴ്സുണ്ട്, ഞങ്ങൾ നാലുപേരും കൂടി. അച്ഛൻ അതിന് ഒരു ഗഞ്ചിറ എന്ന് പറയുന്ന സാധനം, ഒരു ജാലർ, അതെല്ലാം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പം നാമം ചൊല്ലുന്നെന്ന് പറയുമ്പോൾ ഗണപതിയെപ്പറ്റിയും ഒക്കെ. ക്ഷിപ്രപ്രസാദി ഭഗവാൻ ഗണനായകോ മേ വിഘ്നങ്ങൾ തീർത്ത് വിളയാടുക സർവകാലം, സർവത്രകാരണി സരസ്വതീദേവി വന്നൻ നാവിൽ കളിക്ക കുമുദേഷ് നിലാവു പോലെ, വെള്ളപ്പളുങ്ക് നിറമൊത്ത വിദഗ്ധരൂപീ കള്ളം കളഞ്ഞു കമലത്തിലെഴുന്ന ശക്തി.

ഉള്ളത്തിലെ തിരകൾ തള്ളിവരും കണക്കൻ ഉള്ളത്തിൽ വന്ന് വിളയാടുക സരസ്വതീ നീ എന്ന് പറഞ്ഞ് തന്നെ പാടണം. അത് കഴിഞ്ഞ് പുസ്തകം എടുത്തു വെച്ച് പഠിക്കണം. അതായിരുന്നു അച്ഛൻ്റെ രീതി. അപ്പം ഞങ്ങൾ അങ്ങനെ തന്നെ ഫോളോ ചെയ്ത് വന്നു. പിന്നെ ഈ നാമം ചെല്ലുന്ന സമയത്ത് അച്ഛൻ ഇതെല്ലാം കൊട്ടും പാട്ടും എല്ലാം ഉണ്ട്. അത് കഴിഞ്ഞ് ഉറങ്ങാൻ കിടക്കുമ്പോൾ അച്ഛൻ്റെ ഒരു പാട്ട് കേട്ടിട്ടേ ഞാൻ ഉറങ്ങാറുള്ളൂ. അച്ഛൻ പാടിത്തരുന്നത്,

ഇത് കേട്ടേ ഞാൻ ഉറങ്ങുള്ളൂ. അങ്ങനെ ചെറിയ പ്രായം തൊട്ട് പാട്ടിനോട് വലിയ ഇഷ്ടമായിരുന്നു. മൂത്ത സഹോദരങ്ങളും എല്ലാം നന്നായിട്ട് പാടുമായിരുന്നു. പിന്നെ അന്ന് പക്ഷെ പാട്ട് കേൾക്കാനുള്ള മാധ്യമങ്ങളൊന്നുമില്ല. ആകെ അടുത്തുള്ള തിയേറ്ററിൽ എപ്പോഴെങ്കിലും ഒരു പാട്ട് റെക്കോർഡ് വയ്ക്കുമ്പോഴാണ് കേൾക്കുന്നത്. അത് കേൾക്കാൻ വേണ്ടി സിനിമ കാണാൻ പോകുമായിരുന്നു. സിനിമ കണ്ട് കഴിയുമ്പോൾ അവിടെ ഒരു പാട്ട് പുസ്തകം വയ്ക്കും. ആ പുസ്തകവും കൂടെ വാങ്ങിച്ചുകൊണ്ട് വന്ന് അതിരുന്ന് കാണാതെ പഠിക്കുക. അതായിരുന്നു ആദ്യമൊക്കെ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ എൻ്റെ ഏറ്റവും മൂത്ത ബ്രദർ നന്നായിട്ട് പാടും. ഗോകുലദാസ് എന്നാണ് പേര്. ഞങ്ങളെല്ലാം പേര് വ്യത്യസ്തമാണ് കേട്ടോ. മൂത്തത് ഏറ്റവും മൂത്ത ബ്രദർ ഗോകുലദാസ്, ചേച്ചി വൈജയന്തി, അതിനിളയ ബ്രദർ മണിവർണ്ണൻ, അതിനിളയതാണ് ഞാൻ കാഞ്ചന. അപ്പോൾ ഈ ഗോകുലദാസ് നന്നായിട്ട് പാടുമായിരുന്നു. പുള്ളി 10-ാം ക്ലാസ്സിൽ നല്ല മാർക്ക് വാങ്ങിച്ച് പാസ്സായി. അപ്പോൾ അച്ഛൻ ചോദിച്ചു എന്താണ് വേണ്ടതെന്ന്. അതായത് കുടുംബത്തിലെ ആദ്യത്തെ 10-ാം ക്ലാസ്സുകാരൻ അതിൻ്റെ ഒരു ഗമയിൽ പറഞ്ഞു എനിക്കൊരു റേഡിയോ മതിയെന്ന് പറഞ്ഞു പാട്ട് കേൾക്കാൻ. അങ്ങനെ അച്ഛൻ പിറ്റേന്ന് തന്നെ കൊല്ലത്ത് പോയിട്ട് ബുഷ് എന്ന് പറഞ്ഞൊരു റേഡിയോ അത് വാങ്ങിച്ചുകൊണ്ട് വന്നു. പിന്നെ അന്നോട്ട് റേഡിയോയിലായി പാട്ട് കേൾപ്പ്. അതെന്ന് പറഞ്ഞാൽ ഏത് പാട്ട് കേട്ടാലും എഴുതും. ഞങ്ങൾ 4 പേരും കൂടെ ഇരുന്ന് 4 ഓരോ വരി ഓരോരുത്തരും എഴുതും. അപ്പോൾ പാട്ട് ഫുള്ളായിട്ട് കിട്ടും. എന്നിട്ട് വീണ്ടും എവിടെ കേട്ടാലും അതിങ്ങനെ പാടി പഠിക്കും. അതൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ശീലങ്ങൾ. പിന്നെ അന്ന് ഈ ഞങ്ങളുടെ റേഡിയോ വാങ്ങിക്കുന്നതിന് മുന്നേ അയൽപക്കം എന്ന് പറഞ്ഞ ഒരു വീട്ടിൽ ഒരു സിംഗപ്പൂർ മാമനാണുള്ളത്. പുള്ളി സിംഗപ്പൂരിൽ നിന്നൊരു റേഡിയോ അന്ന് കൊണ്ടുവന്നു. അതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ ചെറിയ പ്രായമായിരുന്നു. പക്ഷേ ഞങ്ങളവിടെ പോവും പാട്ട് കേൾക്കാനും. ആഴ്ചയിൽ ഒരു ദിവസം ശബ്ദരേഖയുണ്ട് സിനിമയുടെ, അത് കേൾക്കാനുമായിട്ട് പോവും. അപ്പോൾ അതൊക്കെ നല്ല അനുഭവങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോഴും മനസ്സിലിങ്ങനെ പച്ച പിടിച്ച്. കാരണം ഒന്നാമത്തെ കാര്യം ആ കൊച്ചു ഗ്രാമം ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അവിടുന്ന് പിന്നെ കുറച്ച് വളർന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളിങ്ങനെ അമ്മയുടെ സ്ഥലത്തോട്ട് മാറിപ്പോന്നു. എങ്കിലും ഇപ്പോഴും ഞങ്ങളെല്ലാം അവിടെ ഇടയ്ക്കിടെ പോകാറുണ്ട്, ആളുകളെയൊക്കെ കാണാറുണ്ട്. പിന്നെ അന്നൊക്കെ കേൾക്കുന്ന വേറൊരു പാട്ട്

കൂടൊക്കെ ഇങ്ങനെ തട്ടിപ്പാടുന്നതൊക്കെ മനസ്സിൽ ഇങ്ങനെ ഒരിക്കലും മറക്കത്തില്ല. കൂടുതൽ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഞങ്ങളുടെയൊക്കെ എൻ്റെ പ്രായത്തിൽ. ഞാനെന്ന് പറയുമ്പോൾ എൻ്റെ പ്രായം എന്ന് പറയുമ്പോൾ ഞാനൊരു 59 മോഡലാണേ. അപ്പോൾ ഒരു ഇപ്പോൾ ഒരു 60+ ആയി കഴിഞ്ഞു. അതുകൊണ്ട് പാട്ടൊന്നും വലിയ, എന്നാലെല്ലാവരും ക്ഷമിക്കണം, വലിയ പാട്ടുകാരിയൊന്നും അല്ല. പാട്ടിനോട് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇഷ്ടപ്പെട്ട ഒരു പാട്ട്, അതായത് നഗരമേ നന്ദി എന്ന് പറഞ്ഞൊരു സിനിമയിൽ ജാനകി പാടി, ഭാസ്കരൻ മാഷ് രാഘവൻ അവരുടെ ഒക്കെ ഒരു ഗ്രൂപ്പിലുള്ള ഒരു പാട്ടെന്ന്.

റേഡിയോയുടെ സമയം കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്ത് ടേപ്പ് റെക്കോർഡറായി. അതാകുമ്പോൾ ഞങ്ങൾക്ക് കുറച്ചുകൂടി എനിക്ക് പിന്നെ പാട്ട് കേൾക്കാൻ റിപ്പീറ്റ് ചെയ്ത് കേൾക്കാനും ഒക്കെ ഉള്ള ഒരു അവസരമായി. അങ്ങനെ ഒരു ടേപ്പ് റെക്കോർഡർ കിട്ടി. പിന്നെ അതിന് കാസറ്റൊക്കെ വാങ്ങിച്ചിട്ട് ഇഷ്ടം പോലെ പാട്ടുകൾ കേൾക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ഞാൻ ഏകദേശം പ്രീ ഡിഗ്രി ഒക്കെ ആയി. പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത്, അതായത് കൊല്ലം ജില്ലയിലെ കൊട്ടിയം NSS കോളേജിലാണ് ഞാൻ പ്രീ ഡിഗ്രി പഠിച്ചത്. അവിടെ പിന്നെ പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയറിന് ഒരു കോളേജ് ഡേക്ക് ഫംഗ്ഷന് ഞാനും പേര് കൊടുത്തു. അന്നൊന്നും പേര് കൊടുക്കാനുള്ള ഒരു ധൈര്യമൊന്നുമില്ല, എങ്കിലും പതുക്കെ ഒന്ന് കൊടുത്തു. വേണമെങ്കിൽ അന്നേരം അങ്ങ് വലിയാം എന്ന് വിചാരിച്ച് തന്നെയാണ് കൊടുത്തത്. അപ്പോൾ കൂടെ കൂട്ടുകാരെല്ലാം കൂടെ പറഞ്ഞ് കയറി കയറെന്ന് പറഞ്ഞ് എന്നെ തള്ളി അങ്ങ് വിട്ടു. ഞാനങ്ങ് ചെന്നങ്ങ് കയറി പിന്നെ. അപ്പോൾ കയറിയപ്പോൾ അപ്പോൾ എൻ്റെ അവിടെ ഇവിടെ പഠിക്കുന്ന ഒരു കക്ഷി പറഞ്ഞു, എല്ലാവരുടെയും പറഞ്ഞ് ആരും കൂവരുത്, വൺസ് മോർ പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അന്നേരം കൂവൽ കിട്ടിയില്ല, പ്രൈസ് കിട്ടിയില്ലെങ്കിലും കൂവൽ കിട്ടിയില്ല. അവിടുന്ന് ഒരു പാട്ടും പാടിയിട്ട് ഇറങ്ങി പോന്നു. ആ പാട്ട് പിന്നെ അതായത് 1966 യെസ് ജാനകി പാടിയ പകൽക്കിനാവെന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. ഇതൊന്നും ഇപ്പോഴുള്ള ആരും കേട്ടിട്ടുണ്ടാവില്ല. ഈ സിനിമയുടെ പേരുകൾ പോലും ആർക്കും പറയാനോ കേൾക്കാനോ ഒന്നും പറ്റിയിട്ടുണ്ടാകത്തില്ല. അതിൽ ബി ഭാസ്കരൻ്റെ രചനയിൽ ചിദംബരനാഥ് എന്ന് പറഞ്ഞ ഒരാൾ ആണ് അതിൻ്റെ സംഗീതം. അപ്പോൾ ആ പാട്ട്,

ഈ പാട്ട് ഈയിടെ എൻ്റെ മകൾ ഹരിതയുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലിരുന്ന് ഞങ്ങൾ പാടി. അപ്പോൾ അവരെല്ലാവരും പാട്ടുകാർ, കൊച്ചുകുട്ടി വരെ നന്നായിട്ട് പാടും. അപ്പോൾ ആ കുട്ടിയും പാടുന്ന കേട്ടപ്പോൾ എനിക്ക് തോന്നി ഒന്ന് പാടണമെന്ന് അവരുടെ ഇടയിൽ. ഞാൻ അവർക്ക് അപരിചിതയാണ് എന്നാൽ പോലും, അപ്പോൾ ഞാനങ്ങനെ ഈ പാട്ട് അവിടെ പാടി. പാടിയപ്പോൾ അവരെല്ലാവരും കൂടി കൈയടിച്ചപ്പോൾ എനിക്ക് വീണ്ടും ഒരു എനർജി. അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ പാടാൻ വന്നത്. അവരുടെ പ്രോത്സാഹനമെല്ലാം ആണ് എന്നെ ഞാനിവിടെ ഇരുന്നപ്പോൾ പാടിയത്. പിന്നെ അതൊക്കെ വളരെ സന്തോഷം. യാദൃശ്ചികമായിട്ടാണെങ്കിലും യാദൃശ്ചിക സംഭവമാണെങ്കിലും ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം, അത്ര തന്നെ. പിന്നെ ഈ പാട്ടിൻ്റെ പിന്നിൽ വേറെ എൻ്റെ വ്യക്തിപരമായിട്ട് എൻ്റെ ജീവിതമായിട്ടൊരു ബന്ധമുണ്ട്. നിദ്രാതൻ നീരാഴി അന്ന് കോളേജിൽ നിന്ന് പാടി ഇറങ്ങിയപ്പോൾ ആ ആരോടും കൂവരുതെന്ന് പറഞ്ഞ ആള് വന്നിട്ട് പറഞ്ഞ് പാട്ട് നന്നായി, ആരും കൂവിയിട്ടില്ല, ഇനിയും പാടണമെന്ന് പറഞ്ഞു. ഞാൻ ശരിയെന്ന് പറഞ്ഞിട്ട് അന്നൊന്നും ആൺപിള്ളേരുടെ ഒന്നും മുഖത്തൊന്നും നോക്കത്തേയില്ല, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ പോലും പറയത്തില്ല. എങ്കിലും ഇത് ഇത്രയും പറഞ്ഞിട്ട് പുള്ളി അങ്ങ് ഓടിപ്പോയി. പോയി കഴിഞ്ഞെങ്കിലും പ്രീ ഡിഗ്രി കഴിഞ്ഞു, പുള്ളി ഗൾഫിലേക്ക് പോകാനൊക്കെ പോയി. ഞാൻ പഠിത്തം തുടർന്നു, ഡിഗ്രിക്ക് ഫാത്തിമ കോളേജിലായിരുന്നു. അപ്പം പിന്നെ ഞങ്ങളങ്ങ് ഒരുമിച്ചു, അതാണ് ചുരുക്കം. അതുകൊണ്ട് പുള്ളിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് ഇപ്പോൾ ഞാൻ പാടി. എപ്പോൾ ഞങ്ങൾ ഒരുമിച്ചിരിക്കുന്ന സ്വകാര്യ നിമിഷത്തിലെല്ലാം പുള്ളി എന്നെ കൊണ്ട് പാടിക്കുന്ന ഒരു പാട്ടാണിത്. പുള്ളി ഇപ്പോൾ ഇല്ല, കഴിഞ്ഞ വർഷം മരിച്ചുപോയി. അങ്ങനെയുള്ള അനുഭവങ്ങളാണ്. പിന്നെ ഡിഗ്രി കൊല്ലത്ത് ഫാത്തിമ കോളേജിലാണ് പഠിച്ചത്. അന്ന് കോളേജ് കഴിഞ്ഞ് ക്ലാസ്സിലൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി ഓരോരുത്തർ പാടിയും പറഞ്ഞുമൊക്കെ ഇരുന്നു. അന്നേരം എൻ്റെ ഏറ്റവും അടുത്ത ഒരു ഫ്രണ്ടുണ്ട്, റോസമ്മ എന്ന് പറയും. റോസമ്മ പറഞ്ഞ്, എടോ താനൊരു പാട്ട് പാടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ്, എനിക്കിപ്പോൾ ഒന്നും ഓർമ്മ വരുന്നില്ല, ഞാൻ പാടിയാൽ ശരിയാവത്തില്ല എന്ന് പറഞ്ഞെങ്കിലും അവൾ എന്നെ നിർബന്ധിച്ച് പാടി. അപ്പോൾ ഞാൻ പാടിയെന്ന് പറഞ്ഞാൽ

അപ്പൊ ഇത് പാടി കഴിഞ്ഞപ്പോ എന്റെ സാറ് പറഞ്ഞു, പിന്നെ വിൽഫ്രഡോ അങ്ങനെ എന്തോ ആണ് സാറിന്റെ പേര്, സാറ് പറഞ്ഞു, അയ്യോ പാട്ടൊക്കെ കൊള്ളാം പക്ഷെ ഇങ്ങനെ പാടിക്കൊണ്ട് മുന്നോട്ട് പോയാൽ ദൈവങ്ങൾ കണ്ണു തുറക്കും, അവരെ സോപ്പിട്ടെന്തെങ്കിലും പാടണം. അതുകൊണ്ട് പിന്നെ ഞാൻ ആ പാട്ട് പാടിയിട്ടില്ല എങ്ങും. എനിക്കിഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. ഡിഗ്രി കഴിഞ്ഞപ്പോൾ വെറുതെ നിൽക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ TTC അതായത് ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് ഉണ്ടായിരുന്നു, ഞാനപ്പോൾ അതിന് ചേർന്നു 1980 ചേർന്ന് കഴിഞ്ഞു. അതായത് ഒരു അതൊരു 2 വർഷമാണ് TTCയുടെ കോഴ്സ്. ഒരു 1.5 വർഷം ആയപ്പോഴത്തേക്ക് ഈ പുള്ളി ഗൾഫിൽ നിന്നൊക്കെ വന്ന് കല്യാണ ഡേറ്റൊക്കെ ഫിക്സ് ചെയ്തു. അപ്പോൾ ഞാനിതിൻ്റെ ഇടയ്ക്ക് 79 ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുന്ന സമയത്ത് PSC ഒരു ടെസ്റ്റ് എഴുതിയിരുന്നു. അപ്പോൾ ഈ കല്യാണം ഫിക്സ് ചെയ്ത ഉടൻ തന്നെ എനിക്ക് ആ ടെസ്റ്റ് ജോലിക്കുള്ള ഇതും അഡ്വൈസ് മെമ്മോയും വന്നു. അപ്പോൾ അതോടെ ഞാൻ ഈ TTC പഠിത്തം അവിടെ വെച്ചങ്ങ് അവസാനിപ്പിച്ചു. കാരണം എന്ന് വെച്ചാൽ എനിക്ക് പഠിപ്പിക്കാൻ ഇഷ്ടമില്ല, ആരെയും പിള്ളേരെ പഠിപ്പിക്കാനൊന്നും ഇഷ്ടമില്ല. പക്ഷേ അങ്ങനൊന്നും പിന്നെ സമയം കളയണ്ടെന്ന് വിചാരിച്ച്, കാരണം എൻ്റെ അച്ഛനും അമ്മയും അധ്യാപകരായിരുന്നു. അപ്പോൾ അവർക്ക് വലിയ ആഗ്രഹമായിരുന്നു ഞങ്ങളെല്ലാവരെയും അധ്യാപകരാക്കണമെന്നാണ് ആയിരുന്നു. അപ്പോൾ അത് അവരുടെ പഴയ ഒരു ചിന്താഗതിയാണ്. പക്ഷേ അതിൽ എൻ്റെ ചേച്ചി മാത്രം ടീച്ചറായി, ബാക്കി ഞങ്ങളെല്ലാം പല മേഖലയിലായിരുന്നു ആയിപ്പോയി. മൂത്ത ബ്രദർ സെക്രട്ടേറിയറ്റിലായിരുന്നു, രണ്ടാമത്തെ ബ്രദർ KSRTC. അപ്പം എനിക്ക് കിട്ടിയത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പം അന്ന് എല്ലാവരും ചോദിച്ചു, അയ്യോ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറയുമ്പോൾ ഇനി കാട്ടിലെങ്ങാനും പോയി ഇരിക്കണോ, അപ്പോൾ ഇനി കാട്ടിലൊക്കെ ആയിരിക്കുമോ താമസം എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. ഞാൻ പറഞ്ഞു അതാണെങ്കിൽ എനിക്ക് ഇഷ്ടമാണ്, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാടും യാത്രകൾ ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട്. അന്നേരെല്ലാം മനസ്സിലിങ്ങനെ കാട്, കറുത്ത കാട്, മനുഷ്യനാദ്യം പിറന്ന വീട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കയറി. അത് നന്നായിട്ട് അതായത് ഒരു 22.5 അപ്പോൾ ഞാൻ ജോലിക്കൊക്കെ കയറി നന്നായിട്ട് കൊണ്ടുപോയി. പിന്നെ ഒരു 33.5 വർഷം സർവീസൊക്കെ കിട്ടി. 2015 മെയ്യിൽ റിട്ടയർ ചെയ്തു. പിന്നെ ഈ മക്കളെയൊക്കെ ആയിട്ട് കുറേ പിന്നെ നമ്മൾ ധൃതി പിടിച്ച കുറച്ച് സമയമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ആയിരുന്നു അതിൻ്റെ ഇടയ്ക്ക്. അപ്പോഴൊന്നും ഈ പാട്ടുമായിട്ട് വലിയ ബന്ധം സ്ഥാപിക്കുക അതൊക്കെ ഒന്ന് വിട്ടിരിക്കുമായിരുന്നു. പിന്നെ എപ്പോഴെങ്കിലും ഈ ഹസ്ബൻഡിൻ്റെ ഒരു പ്രേരണയിൽ, കാരണം അവരുടെ കുടുംബം ഒരു വലിയൊരു കുടുംബമാണ്, കുറേ മെമ്പേഴ്സ് ഉള്ള ഒരു കുടുംബമാണ്. ആരെങ്കിലും ഒന്ന് തുമ്മിയാൽ മതി എല്ലാവരും കൂടെ അങ്ങ് കൂടും. കൂടിയിട്ട് അവരെന്താ ചെയ്യുന്നത്, അവരിപ്പോൾ ഒരു പനിയായിരിക്കാം, പക്ഷേ അതിന് ട്രീറ്റ്മെൻ്റ് അല്ല അവരാദ്യം ചെയ്യുന്നത്, അവിടെ അങ്ങ് അടിച്ചു പൊളിക്കുക എന്നുള്ളതാണ്. ശരിക്കും ആദ്യം പാട്ടാണ്, എല്ലാവർക്കും പാട്ട് ഭയങ്കര ഇഷ്ടമാണ് കേൾക്കാൻ. പാടാൻ വലിയ ഇതുള്ളതൊന്നും ആരും ഇല്ല. ആ കൂട്ടത്തിൽ ഞാനായതുകൊണ്ട് എല്ലാവരും എന്നെ കൊണ്ട് പാടിക്കും, പാട്ടുകൾ പാടിക്കും. പിന്നെ അവരും അങ്ങ് അവർ കൊള്ളാമോ ഇല്ലയോ എന്നൊന്നും അവരാരും നോക്കത്തില്ല. അവരെല്ലാവരും മാറി മാറി അങ്ങ് പാടും, ഒരു മൈക്കും സംഘടിപ്പിക്കും. എപ്പോഴായിരുന്നാലും ഒരു മൈക്കും സംഘടിപ്പിക്കും. പിന്നെ ഓണത്തിനൊക്കെ ഭയങ്കര പരിപാടികളാണ്, അങ്ങനത്തെ പരിപാടികളൊക്കെയാണ്. അങ്ങനെ അത് നല്ല പ്രോത്സാഹനമായിരുന്നു. എന്നാലും ഞാൻ അങ്ങനൊന്നും ഒരുപാട് പാടിയിട്ടൊന്നും ഇല്ല. പിന്നെ മക്കള് ആയപ്പോൾ പിന്നെ മക്കള് പാട്ട് പാടി ഉറക്കണമല്ലോ, അതിന് പാടുന്ന ഒരു പാട്ടെന്ന് പറഞ്ഞാൽ പാട്ടുള്ളി കിടക്കുന്നോണ്ടായിരിക്കാം കൊച്ചുങ്ങൾക്ക് ഉറക്കം വരുമ്പം നമുക്ക് അറിയാതെ പാട്ടിങ്ങനെ വന്നു പോവും. അതായത് സീത എന്ന് പറയുന്നൊരു സിനിമയിൽ ഉണ്ടായിരുന്നു പണ്ട്, അതായത് 1960 സീത, അതിൽ P. സുശീല പാടി ദക്ഷിണാമൂർത്തി.

ഇതൊക്കെ കേട്ടൊക്കെയാണ് എൻ്റെ മക്കളൊക്കെ വളർന്നത്. അവർക്ക് അതിന് നല്ല താല്പര്യമുണ്ട്. മോൻ നന്നായിട്ട് പാടും, മോക്ക് ഉള്ളിൽ പാട്ടുണ്ട്, പക്ഷേ പുറത്തോട്ട് ഇതുവരെ ഒന്നും കേട്ടിട്ടില്ല. ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്, എനിക്കൊരു പിൻഗാമി വേണ്ടേ, അപ്പം പാടിക്കൊള്ളാൻ പറഞ്ഞിട്ടുണ്ട്. റേഡിയോയിൽ കേട്ട് പഠിച്ച വേറൊരു പാട്ടാണ് തളിരിട്ട കിനാക്കൾ തൻ, അതായത് മൂടുപടം എന്ന് പറഞ്ഞ സിനിമയുണ്ട്, ജാനകി പാടിയത്, 1963 ഒരു പാട്ടാണ്.

ഞാൻ പിന്നെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇപ്പൊ ആ പ്രദേശത്ത്, അതായത് ഒരു ഗ്രാമമാണല്ലോ, ആ പ്രദേശത്തൊരു പിന്നെ സംഗീതം പഠിപ്പിക്കുന്ന ഒരു സാറുണ്ടായിരുന്നു. അപ്പോൾ ഈ കഥാപ്രസംഗം പറയുന്നവരുടെ കൂടെ പോവും. പുള്ളി അന്നേരം ഒത്തിരി ആ ഇടയ്ക്കുള്ള പാട്ടൊക്കെ പാടാനായിട്ട്, സംഗീതം കുറച്ച് പഠിച്ചിട്ടുണ്ട് സാറ്. അപ്പം ഒരു ദിവസം കൊണ്ട് ഹാർമോണിയ പെട്ടിയൊക്കെ ആയിട്ട് വീട്ടിലോട്ട് കയറി വന്നിട്ട് പറഞ്ഞു, പിന്നെ മോളെ ഇങ്ങ് വിളിച്ച് ഒരു പാട്ട് എനിക്കൊന്ന് കേട്ട് നോക്കാനാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്ന് അടുത്തിരുന്നപ്പോൾ ഹാർമോണിയൊക്കെ അങ്ങോട്ട് വെച്ച് ആയിട്ട് പറഞ്ഞു, എനിക്കേ ഈ കഥാപ്രസംഗത്തിൻ്റെ ഇടയ്ക്കൊന്ന് പാടാനാ. അപ്പം ഒരു പാട്ടില്ലാണ്ട് ഇപ്പം എല്ലാം നല്ല എല്ലാവരും പാടിക്കൊണ്ട് നടക്കുന്ന ഒരു പാട്ടുണ്ടല്ലോ, എന്നിട്ട് പുള്ളി തന്നെ പാടി ശരറാന്തൽ തിരിതാ, ഇങ്ങനെ ആ ഒരു സംഗീതത്തിൻ്റെ ആ ഒരു ലെവലിൽ അങ്ങോട്ട് പാടി. അപ്പോൾ അച്ഛൻ, എൻ്റെ അച്ഛനത് കേട്ടിട്ട് അങ്ങോട്ട് തീരെ പിടിയുന്നില്ല. അച്ഛൻ അവിടെ വന്നുകൊണ്ട് ഇങ്ങനെ കട്ടൻ അടിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ അങ്ങനെയല്ല അത് പാടുന്നത്, ഞാൻ കൊച്ചാണ് ചെറിയ കുട്ടിയാണെങ്കിലും ഞാൻ പറഞ്ഞു അങ്ങനെയല്ല സാറേ അത് പാടുന്നത്, എന്നാൽ നീ തന്നെ പാടും, നീ പാടി കേൾക്കാനാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ അതിൻ്റെ രണ്ടുപേർ പാടിയെന്നും.

അതിന്റെ ബാക്കി വരികളൊന്നും ഇപ്പൊ ഓർക്കുന്നില്ല. അപ്പൊ എന്റെ ഈ സെൻഡ് ഓഫിന്റെ സമയം എന്ന് പറഞ്ഞാൽ 2015 മെയ് ആണ്. അപ്പോൾ അന്ന് ഇതുപോലെ ഞാൻ അതിന് മുമ്പ് ഓഫീസിൽ ചെറിയ ഫംഗ്ഷന് പാടാൻ ഇവരൊക്കെ പറയുമെങ്കിലും ഞാനങ്ങനെ വിട്ടുകൊടുത്തില്ല. അങ്ങനെ ഞാൻ പാടത്തൊന്നുമില്ല, കാരണം എനിക്ക് പേടിയാണ് പാടാൻ. അങ്ങനെ ഇരുന്നപ്പോൾ അവസാനത്തെ ദിവസം സെൻഡ് ഓഫിന് ഭയങ്കര നല്ല ഒരു ഓഡിയൻസും എല്ലാവരും ഉണ്ട്, ഭയങ്കര ഫംഗ്ഷൻ നടക്കുവാണ്. അപ്പൊ എന്നോട് ഓരോരുത്തരും പ്രസംഗം എല്ലാം കഴിഞ്ഞ് അന്നൊരു 7 പേര് റിട്ടയർമെന്റ് ഉണ്ടായിരുന്നു. ഓരോരുത്തരും എഴുന്നേറ്റ് അവരവരുടെ അവരവർ നന്ദി പറയുകയും ഒക്കെ ചെയ്തു. അപ്പോൾ എൻ്റെ പേര് വിളിച്ചപ്പോൾ ഞാൻ എഴുന്നേറ്റ് ഞാനും നന്ദിയൊക്കെ പറഞ്ഞു. എല്ലാവർക്കും 33-34 കൊല്ലം സർവീസ് നടത്തിയതല്ലയോ, അങ്ങനെ നന്ദിയൊക്കെ പറഞ്ഞ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കിരുന്ന് എൻ്റെ ഒരു സഹപ്രവർത്തകനുണ്ട്, സുദർശൻ എന്ന് പറഞ്ഞിട്ട്. അവൻ അവിടെ ഉടനെ എഴുന്നേറ്റ് പറഞ്ഞു, കാഞ്ചന ചേച്ചി പാടണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പറ്റത്തില്ല ഇപ്പോൾ, കാരണം ഞാനാകെ വിറച്ച് നിൽക്കുകയാണ്. മൈക്ക് കയ്യിലെടുക്കുമ്പോൾ തന്നെ നമുക്ക് വിറ വരുമല്ലോ. അപ്പോൾ ഞാനിങ്ങനെ വിറച്ച് നിൽക്കുക, ഞാൻ കൈ കാണിച്ച് ഞാൻ പാടത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും കൂടി അല്ല പാടണം പാടണമെന്ന് പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ ഒരു രക്ഷയില്ല, എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വിടത്തില്ല. ഞാനങ്ങനെ അപ്പോൾ ഉണ്ട് ഉച്ച സമയമായി, ഊണിൻ്റെ സമയമാണ്. അപ്പോൾ ആ സ്റ്റേജിൻ്റെ പുറകിൽ ചോറും കറികളും എല്ലാം കൊണ്ടുവന്ന് വയ്ക്കുന്ന പാത്രങ്ങൾ ഇങ്ങനെ തട്ടുന്ന സൗണ്ട് കേട്ട്. അന്നേരം എനിക്ക് പെട്ടെന്ന് ആ പാട്ടിൻ്റെ ആ പോർഷൻ ഓർമ്മ വന്നു. തൂശനില മുറിച്ചു വച്ചു തുമ്പപ്പൂ ചോറു വിളമ്പി എന്ന് പറഞ്ഞ ആ പാട്ട് ഞാൻ ആ 2 വരി ഒന്ന് പാടിയിട്ട് ഞാൻ പറഞ്ഞു, ഇനി വാ നമുക്ക് എല്ലാവർക്കും പോയി ഊണ് കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടി നല്ല സന്തോഷമായിട്ട് ഊണൊക്കെ കഴിച്ച് പിരിഞ്ഞു. അപ്പം ആ പാട്ടെന്ന് പറയുമ്പോൾ തച്ചോളി ഉദയനൻ എന്ന് പറഞ്ഞൊരു പഴയ സിനിമയുണ്ട്, 1964. അതിൽ ജാനകി പാടിയൊരു പാട്ടാണ്, ഭാസ്കരൻ മാഷ് ബാബുരാജ് കോമ്പിനേഷൻ.

ഈ നമ്മുടെ ജാനകിയുടെ പാട്ടുകളാണ് കൂടുതലും പാടി പഠിച്ചിട്ടുള്ളതും കേൾക്കാൻ ഇഷ്ടവും എല്ലാം അതാണ്, എസ് ജാനകി അമ്മയുടെ പാട്ടുകളാണ്. അപ്പം ഇത് തറവാട്ടമ്മ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട് 1966. അതിൽ ജാനകി

അതായത് അശ്വമേധം സിനിമയിലെ സുശീലാമ്മ പാടിയ കറുത്ത ചക്രവാളം എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. അതായത് എൻ്റെ ഹസ്ബൻഡിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്, എന്നെ കൊണ്ട് മിക്കവാറും പാടിക്കുന്ന ഒരു പാട്ടാണ്. അതൊന്ന് പാടാം.

അപ്പോ കലാപ്രബോധിനി എന്ന് പറയുന്ന റേഡിയോ കൊച്ചി 90 FM ന്റെ ഈ പരിപാടിയിൽ പാടാനും പങ്കെടുക്കാൻ തന്നെ

അവസരം കിട്ടിയതിൽ സന്തോഷം. അവർക്കെൻ്റെ നന്ദി. ഇതെല്ലാം ഇവിടെ എറണാകുളത്ത് എൻ്റെ മോളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലിരുന്ന് ഒരു പാട്ട് പാടിയതിലൂടെയാണ് എനിക്കിത് എല്ലാം സാധിച്ചത്. അതിൽ വളരെ സന്തോഷം. അവർക്കുമൊക്കെ നന്ദി. നിമ്യ, ലാൽജി, അവർക്കെല്ലാം എൻ്റെ നന്ദി. പങ്കെടുപ്പിച്ചതിൽ അതിനേക്കാൾ സന്തോഷം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം. എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം UKയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേസ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: കേൾക്കാം മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. സംസാരിക്കുന്നു പീഡിയാട്രീഷ്യൻ ഡോക്ടർ ലിസി തോമസ്.
1: മുലപ്പാൽ കൊടുക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത്? ആദ്യത്തെ, പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഈ മുലപ്പാൽ മാത്രം കൊടുത്തു കഴിയുമ്പോൾ അവർക്ക്

0: ന്യൂറിയ, അതായത് പീരിയഡ്സ് വരാൻ ലേറ്റ് ആവും. അങ്ങനെ പീരിയഡ്സ് വരാൻ ലേറ്റ് ആയി കഴിയുമ്പോൾ അവരുടെ പ്രഗ്നൻസി, അത് അവർക്കൊരു ഗർഭ നിരോധന മാർഗം കൂടിയാണ്. അതായത് പ്രഗ്നൻസി ഡിലേഡ് ആവും, നെക്സ്റ്റ് പ്രഗ്നൻസി ഡിലേഡ് ആവാൻ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ അമ്മമാരുടെ വെയിറ്റ് കുറയാൻ ഹെൽപ്ഫുൾ ആണ്. അത് മാത്രമല്ല, ലോങ് ടേം ഇഫക്ട്സ് എന്താന്ന് വെച്ചാൽ, ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്ന അമ്മമാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ അതുപോലെ തന്നെ ഓവറി ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അപ്പൊ അമ്മമാർക്ക് എന്തുകൊണ്ടും ബ്രസ്റ്റ് ഫീഡിംഗ് ഗുണകരമാണ്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു, മദർ ഇൻഫന്റ് ബോണ്ടിങ്ങിന് ഏറ്റവും ഫലപ്രദമാണ് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് കുപ്പിപ്പാല് കൊടുക്കുന്ന ആ ഒരു ഇതും മുലപ്പാല് കൂട്ടുന്ന അമ്മയും തമ്മിൽ വ്യത്യാസം ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഫീഡ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബോണ്ടിങ് വർദ്ധിക്കുകയാണ്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിലെ താപനില മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഈ മുലപ്പാൽ കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ മുലപ്പാലിൽ മനുഷ്യ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷക ഘടകങ്ങളും വിറ്റമിൻ എ ഉൾപ്പെടെയുള്ള പോഷക ഘടകങ്ങൾ ധാരാളമുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഉദര സംബന്ധമായിട്ടുള്ള ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാതിരിക്കുവാനും കുഞ്ഞുങ്ങളുടെ കാഴ്ചശക്തിക്കും ബുദ്ധിശക്തിക്കും ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെല്ലാം തന്നെ മുലപ്പാലിൽ ഉണ്ട്. ആദ്യത്തെ 6 മാസം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ദഹനം കുറവായിരിക്കും. അപ്പൊ എളുപ്പം ദഹിക്കാവുന്ന ഒരു ഭക്ഷണമാണ് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, അലർജി വരാതിരിക്കാൻ, പലപ്പോഴും നമ്മൾ പശു പാൽ അല്ലെങ്കിൽ മറ്റു പാലുകൾ കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അലർജി, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അലർജി, വലിവ് അല്ലെങ്കിൽ സ്കിൻ അലർജി എല്ലാം കാണാറുണ്ട്. അത് ഒഴിവാക്കാൻ മുലപ്പാൽ കൊടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്.
1: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം UKയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.

റേഡിയോ കൊച്ചി 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നീലമ്പേരൂർ സുരേഷ് കുമാർ, സംഗീത അധ്യാപകനാണ്. റേഡിയോ കൊച്ചി 90 FM നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ആരോഹി എന്ന പേരിൽ പ്രക്ഷേപണം ചെയ്യുന്ന കർണാടക സംഗീത പാഠങ്ങൾ പഠിക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ക്ലാസ് 3 തവണകളിലായി നിങ്ങൾക്ക് ഈ പരിപാടി കേൾക്കാം. ഞായർ രാവിലെ 7:30 ആ അധ്യായത്തിൻ്റെ പുനഃപ്രക്ഷേപണങ്ങൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കും ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്കും ഉണ്ടായിരിക്കുന്നതാണ്. കർണാടക സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായഭേദമന്യുള്ള എല്ലാവർക്കും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ

എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം യു കെയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.

റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം. എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം UKയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.

എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം UKയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.

ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.